0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂൺ മാസം 9 ചൊവ്വാഴ്ച, കൊലവർഷം 1201, എടവമാസം 26 പൊരുരുട്ടാതി നക്ഷത്രം. പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള വിക്ടർ ഹ്യൂഗോ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലോകത്തിലെ ഒരു സൈന്യത്തിനും തടയാൻ കഴിയാത്ത ഒന്നാണ് അതിന്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞ ഒരാശയം. നല്ലൊരു മാറ്റത്തിനായുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ കാലം അതിന് കൂട്ടു നൽകും. സാഹചര്യങ്ങൾ എതിരായാലും നിങ്ങളുടെ നല്ല ആശയങ്ങൾ ഒരു നാൾ വിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നല്ല ചിന്തകളെ മുറുകെ പിടിക്കുക, അവയാണ് നാളത്തെ ലോകത്തെ മാറ്റുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂ.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ആളറിഞ്ഞ് വേണം ഉത്തരം നൽകാൻ. ഒരു യഥാർത്ഥ ഗുരു ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. ഗ്രാമീണ വഴിയിലൂടെ ഒരു യാത്രികൻ നടന്നു വരികയായിരുന്നു. വഴിവക്കിൽ ഒരു വൃക്ഷച്ചുവട്ടിലിരിക്കുന്ന വയോധികനെ കണ്ട് അടുത്ത ഗ്രാമത്തിലേക്കെത്താൻ എത്ര സമയം എടുക്കും എന്നയാൾ ചോദിച്ചു. വയോധികനിൽ നിന്നും ഉത്തരമൊന്നും ലഭിക്കാതെ യാത്രികൻ വീണ്ടും മുന്നോട്ടുള്ള പ്രയാണം ആരംഭിച്ചു. കുറച്ച് മുന്നോട്ട് നടന്ന യാത്രക്കാരനെ വയോധികൻ തിരികെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇനി ഒരു അരമണിക്കൂർ കൂടി മതി അവിടെ എത്താൻ. വയോധികൻ പ്രതീക്ഷിച്ച ചോദ്യം യാത്രക്കാരനിൽ നിന്നും ഉടൻ എത്തി, താങ്കൾ എന്തുകൊണ്ട് ഈ ഉത്തരം നേരത്തെ പറഞ്ഞില്ല? വയോധികൻ മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, ഇപ്പോൾ മാത്രമാണ് നിങ്ങളുടെ നടപ്പിന്റെ വേഗം ഞാൻ ശ്രദ്ധിച്ചത്. ഒരു കാര്യം ഒരാളെ പഠിപ്പിക്കാൻ ആദ്യം അയാളെ നന്നായി വിലയിരുത്തണം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന ആളല്ല യഥാർത്ഥ ഗുരു. ചോദ്യത്തിന്റെ ആഴത്തിനനുസരിച്ച് മാത്രമല്ല ചോദ്യകർത്താവിന്റെ ശീലങ്ങൾക്കനുസരിച്ചും ഉത്തരത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. ചൂണ്ട് പലകകൾക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. അവയ്ക്ക് ദൂരം മാത്രമേ പറയാൻ കഴിയൂ. യാത്രയ്ക്ക് എത്ര സമയമെടുക്കുമെന്ന് പറയാൻ സാധിക്കില്ല. വഴി പറഞ്ഞു കൊടുക്കുന്നവർ ദൂരം മാത്രം അറിഞ്ഞാൽ പോരാ, വഴിയുടെ സ്വഭാവവും യാത്രക്കാരൻ്റെ പ്രകൃതവും കൂടി അറിഞ്ഞിരിക്കണം. ഒരു ചോദ്യവും നിസ്സാരമല്ല. ചോദ്യങ്ങളുടെ ഗൗരവം ഉത്തരങ്ങൾക്കും ഉണ്ടാവണം. ഓരോ ചോദ്യത്തിനും പല ഉത്തരങ്ങൾ ഉണ്ടാകാം. ഒരേ ഉത്തരത്തിന് തന്നെ പല അവതരണ രീതികളും ഉണ്ടാവാം. ചോദിച്ചത് കൊടുക്കുന്നതിനേക്കാൾ കേമം വേണ്ടത് കൊടുക്കുന്നതാണ്. അപ്പോഴാണ് ദാനം പൂർത്തിയാകുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇതേറെ പ്രസക്തമാണ്. ഒരു ഗുരുകുല വിദ്യാഭ്യാസ ഛായയുള്ള ഗാനം കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 9ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഇതിഹാസ തുല്യനായ ഗോത്രവർഗ നേതാവ് ബിർസ മുണ്ട 1900 ജൂൺ 9 റാഞ്ചി ജില്ലയിൽ വെച്ച് അന്തരിച്ചത്. ബ്രിട്ടീഷ് അധിനിവേശത്തിനും ചൂഷണത്തിനുമെതിരെ ഉൽ ഗുലാൻ എന്ന പോരാട്ടത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. ഝാർഖണ്ഡ്, ബീഹാർ മേഖലകളിലെ ഗോത്രവർഗക്കാരെ സംഘടിപ്പിച്ച് വനഭൂമിയുടെയും അവകാശങ്ങളുടെയും സംരക്ഷണത്തിനായി അദ്ദേഹം പൊരുതി. കേവലം 25 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചെങ്കിലും ഭഗവാൻ ബിർസ മുണ്ട എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം ഇന്നും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആവേശമാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ നിര്യാണത്തെ തുടർന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി 1964 ജൂൺ 9 ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. ലാളിത്യവും സത്യസന്ധതയും കൈമുതലായുണ്ടായിരുന്ന അദ്ദേഹം ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം രാജ്യത്തിന് നൽകി. 1965 ഇന്ത്യ പാക് യുദ്ധസമയത്ത് രാജ്യത്തെ നയിച്ചതും ഹരിത വിപ്ലവത്തിനും ശ്വേത വിപ്ലവത്തിനും അടിത്തറയിട്ടതും അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. ഇന്ത്യയുടെ ആഭ്യന്തരവും വൈദേശികവുമായ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. റഷ്യയിലെ അവസാനത്തെ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് 2-ന്റെ ഔദ്യോഗിക പട്ടാഭിഷേകം നടന്നത് 1896 ഈ കാലയളവിലാണ്. റോമനോവ് വംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭരണകാലം റഷ്യൻ വിപ്ലവത്തിലേക്കും സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയിലേക്കും നയിച്ച സംഭവങ്ങളാൽ സമ്പന്നമാണ്. 1ാം ലോകമഹായുദ്ധത്തിൽ റഷ്യയുടെ പങ്കാളിത്തവും ആഭ്യന്തര കലഹങ്ങളും അദ്ദേഹത്തിന്റെ ഭരണത്തെ ദുർബലപ്പെടുത്തി. ഒടുവിൽ 1917 വിപ്ലവത്തെ തുടർന്ന് അദ്ദേഹം അധികാരം ഒഴിഞ്ഞു. ഇത് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് വഴിയൊരുക്കി. വാൾട്ട് ഡിസ്നിയുടെ പ്രശസ്തമായ കാർട്ടൂൺ കഥാപാത്രം ഡൊണാൾഡ് ഡക്ക് ആദ്യമായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത് 1934 ജൂൺ 9 ദ വൈസ് ലിറ്റിൽ ഹെൻ എന്ന ഷോർട്ട് ഫിലിമിലൂടെയാണ് ഈ താറാവ് കഥാപാത്രം ലോകത്തിന് മുന്നിലെത്തിയത്. കാർട്ടൂൺ ചരിത്രത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായി മാറിയ ഡൊണാൾഡ് ഡക്ക് വിനോദ വ്യവസായത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരനായ ഈ കഥാപാത്രം പോപ്പ് കൾച്ചറിന്റെ ഭാഗമായി മാറി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 9-ാം തീയതി. ഇന്ത്യൻ പോലീസ് സേവനത്തിലെ ഐതിഹാസിക ഒരധ്യായത്തിന് തുടക്കം കുറിച്ച കിരൺ ബേദിയുടെ ജന്മദിനമാണ് ഇന്ന്. ഇന്ത്യയുടെ ക്രെയിൻ ബേദി എന്നും സൂപ്പർ കോപ്പ് എന്നും വിശേഷിപ്പിക്കപ്പെട്ട അവർ ദശലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് സ്വപ്നം കാണാനുള്ള ധൈര്യം നൽകിയ വ്യക്തിത്വമാണ്. 1972 ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ IPS ഓഫീസറായി ചുമതലയേറ്റപ്പോൾ അത് കേവലം ഒരു ജോലി മാത്രമായിരുന്നില്ല, മറിച്ച് ലിംഗവിവേചനത്തിന്റെ മതിലുകൾ തകർക്കലായിരുന്നു. ഡൽഹിയിലെ ട്രാഫിക് വിഭാഗത്തിലായാലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലായാലും തന്റെ കടമകൾ വിട്ടുവീഴ്ചയില്ലാതെ നിർവഹിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഒരിക്കൽ പ്രധാനമന്ത്രിയുടെ വാഹനം പോലും ട്രാഫിക് നിയമം ലംഘിച്ചതിന് ക്രെയിൻ ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ ഉത്തരവിട്ടതോടെയാണ് അവർക്ക് ക്രെയിൻ ബേദി എന്ന പേര് ലഭിച്ചത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലുകളിലൊന്നായ തീഹാർ ജയിലിൽ IG ആയിരുന്ന കാലത്താണ് അവരുടെ മാനവികമായ മുഖം ലോകം കണ്ടത്. കുറ്റവാളികളെ വെറുക്കുന്നതിന് പകരം അവരിലെ മനുഷ്യനെ മാറ്റിയെടുക്കാൻ ധ്യാനവും വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും അവർ ജയിലിനുള്ളിൽ നടപ്പിലാക്കി. ഈ പ്രവർത്തനങ്ങൾക്ക് ലോക പ്രശസ്തമായ മാഗ്സസെ അവാർഡ് കിരൺ ബേദിക്ക് ലഭിച്ചു. പോലീസ് സേവനത്തിൽ നിന്ന് വിരമിച്ച ശേഷം സാമൂഹിക പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയത്തിലും അവർ സജീവമായി. പുതുച്ചേരിയിലെ ലഫ്റ്റനന്റ് ഗവർണർ എന്ന നിലയിൽ ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങിച്ചെന്നുള്ള അവരുടെ പ്രവർത്തന ശൈലി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ടെന്നീസ് കോർട്ടിലെ ചാമ്പ്യനിൽ നിന്ന് ഇന്ത്യയുടെ മികച്ച ഉദ്യോഗസ്ഥയിലേക്കുള്ള അവരുടെ വളർച്ച അത്ഭുതകരമാണ്. ധൈര്യമാണ് ഭയത്തേക്കാൾ പകരുന്ന ഗുണമെന്ന് വിശ്വസിക്കുന്ന കിരൺ ബേദി ഇന്നും യുവതലമുറയ്ക്ക് വലിയൊരു പ്രചോദനമാണ്. കർക്കശമായ നീതിബോധവും അലിവാർന്ന ഹൃദയവുമുള്ള ആ ധീര വനിതയ്ക്ക് ഇന്ന് നമുക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരാം.

0: ഈ വെളുപ്പാങ്കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പങ്കാളിത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ഇൻഫോ@7ലേക്ക് സ്വാഗതം. ഞാൻ ഹീര. ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിലേക്ക് പുതിയ അംഗത്വം നൽകുന്നതിനും നിലവിലുള്ള അംഗങ്ങൾക്ക് കുടിശ്ശിക തീർത്ത് അംഗത്വം പുതുക്കുന്നതിനും ക്യാമ്പ് നടത്തുമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. June 12 ആലത്തൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസ്, June 26 ഷൊർണൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസ്, June 29 പാലക്കാട് ഡെപ്യൂട്ടി ലേബർ ഓഫീസിലും രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയാണ് ക്യാമ്പ്. ഫോൺ 0492324447. ഒരിക്കൽ കൂടി 0492324447. SSLC +2 തത്തുല്യ പരീക്ഷകളിൽ മദ്രസ അധ്യാപക ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് മെറിറ്റ് അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് കുടിശ്ശികയില്ലാതെ 2 വർഷം പൂർത്തിയാക്കിയവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും വിവരങ്ങളും www.kmtboard.in ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷയും രേഖകളും July 31 ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള മദ്രസാധ്യാപക ക്ഷേമനിധി ഓഫീസ്, KURDFC ബിൽഡിംഗ്, 2nd floor, ചക്കരോത്തുകുളം, വെസ്റ്റ് ഹിൽ, PO, കോഴിക്കോട്, 673005 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. ഫോൺ 0495-29666577. ഒരിക്കൽ കൂടി 0495-29666577. സ്റ്റുഡന്റ് സേവിംഗ് സ്കീമിൽ അംഗങ്ങളായ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യേണ്ട പാസ്ബുക്കുകൾ കൈപ്പറ്റണമെന്ന് ദേശീയ സമ്പാദ്യ പദ്ധതി ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ആവശ്യമുള്ള സ്കൂളുകൾ ഹെഡ്മാസ്റ്ററുടെ അപേക്ഷ സഹിതം സിവിൽ സ്റ്റേഷനിലെ ദേശീയ സമ്പാദ്യ പദ്ധതി ജില്ലാ ഓഫീസിൽ നിന്ന് വാങ്ങേണ്ടതാണ്. ഫോൺ 0491-250-5920. പത്തിരിപ്പാല ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് കോളേജിൽ BBA വിഭാഗത്തിൽ അതിഥി അധ്യാപകരുടെ താത്കാലിക നിയമനത്തിനായി June 12 രാവിലെ 10 അഭിമുഖം നടത്തും. വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അനുബന്ധ രേഖകളും സഹിതം ഹാജരാകണം. ഫോൺ 0491-287-3999. ഒരിക്കൽ കൂടി 0491-287-3999. കുഴൽമന്ദം ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ ജൂൺ 17 ആരംഭിക്കുന്ന സൌജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു തത്തുല്യ യോഗ്യതയുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കാണ് അവസരം. PSC അംഗീകാരമുള്ള ഡാറ്റ എൻട്രി ആന്റ് ഓഫീസ് ഓട്ടോമേഷൻ DTP എന്നീ 3 മാസത്തെ കോഴ്സുകളാണുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡും ലഭിക്കും. ജാതി, വിദ്യാഭ്യാസ യോഗ്യത, ജനന തീയതി തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ജൂൺ 16 വൈകിട്ട് 5 PM അപേക്ഷ സമർപ്പിക്കണം. നിശ്ചിത മാതൃകാ ട്രെയിനിംഗ് സെന്ററിലും ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലും ബ്ലോക്ക് ഓർ മുനിസിപ്പാലിറ്റി പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭ്യമാണ്. ഫോൺ 0492 2273777, 8606081516. ഒരിക്കൽ കൂടി 8606081516. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നടത്തുന്ന വയർമാൻ 2025 എഴുത്തു പരീക്ഷ ജൂൺ 13 ഗവൺമെന്റ് മോയൻസ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെ നടക്കും. രാവിലെ 9:30 പരീക്ഷാ കേന്ദ്രത്തിലെത്തണം. ഹാൾ ടിക്കറ്റുകൾ www.samraksha.ceikerala.gov.in നിന്നും ഡൌൺലോഡ് ചെയ്യാം. ഫോൺ 0491-2972023. ഒരിക്കൽ കൂടി 0491-2972023. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ തപാൽ അനുബന്ധ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി 2 4-ചക്ര വാഹനങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കാൻ ക്വട്ടേഷൻ ക്ഷണിച്ചു. 3500 കിലോയിൽ കുറയാത്ത പേലോഡ് കപ്പാസിറ്റി ഉള്ളതും 2023 ജൂൺ 4 ശേഷമോ രജിസ്റ്റർ ചെയ്തതുമായ വാഹനങ്ങളാണ് ആവശ്യം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ്, കേരളത്തിൽ സർവീസ് നടത്താനുള്ള പെർമിറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം സൂപ്രണ്ട് RMS CT ഡിവിഷൻ കാലിക്കറ്റ് 673032 എന്ന വിലാസത്തിൽ ജൂൺ 12 ലഭ്യമാക്കണം. ഫോൺ 0495-2365781. ഒരിക്കൽ കൂടി 0495-2365781.
7: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
8: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഈ വെളുപ്പാങ്കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാ.
7: ആരംഭിക്കുന്നതിന് മുന്നേ ഒരു നല്ല ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങിയാലോ എന്നാണ് ഞാൻ ആലോചിക്കണേ. നമ്മൾ ഉടുക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഡ്രസ്സ്, ഈ നമ്മളിടുന്ന ഡ്രസ്സിന്റെ നിറങ്ങൾക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മൂഡ് മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? അതാണ് എന്റെ ചോദ്യം. ഏ പിന്നെ അതൊക്കെ വെറുതെയാണ്. ഡ്രസ്സും സന്തോഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് കണക്ഷൻസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തകളിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വരട്ടെ. ഇതിനൊരു ശാസ്ത്രീയ വശമുണ്ട്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് എഴുത്തോലയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. എഴുത്തോലയിൽ കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഡോപമിൻ ഡ്രസ്സിംഗ് എന്താണ് ഈ ഒരു സംഗതിയെ കുറിച്ച് ചോദിക്കുന്നത്? അതായത് നമ്മളിടുന്ന ഡ്രസ്സ് കാണുമ്പോ, അല്ലെങ്കിൽ നമ്മളിടുന്ന ഡ്രസ്സിന്റെ കളർ അനുസരിച്ച് നമുക്ക് നമ്മുടെ മൂഡ് മാറുന്നു. നമ്മൾ മൂഡ് ഓഫ് ആയിട്ടിരുന്നവർ സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സങ്കടമൊക്കെ കുറച്ച് മാറ്റാനായിട്ട് പറ്റുന്നു, നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു സംഗതി. അതാണ് ഈ ഡോപമിൻ ഡ്രസ്സിംഗ്. എന്താണ് സംഗതി എന്ന് കൂടുതലായിട്ട് നമുക്ക് കേൾക്കാം ഇന്നത്തെ എഴുത്തോലയിൽ. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: രാവിലെ എഴുന്നേൽക്കുമ്പോ മൂഡ് ഓഫ് ആണോ, ആകെ ഒരു മടുപ്പ് തോന്നുന്നുണ്ടോ, എങ്കിൽ പിന്നെ ഈ ചായ കുടിക്കുന്നതിന് മുന്നേ നമുക്കൊരു ജസ്റ്റ് ഒരു സൈക്കോളജി നോക്കാം. ഈ ഫാഷൻ സൈക്കോളജി അനുസരിച്ച് നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് അങ്ങ് മാറ്റിയെടുക്കാന്നാ പറയുന്നത്. അതിന് വലിയ മെഡിറ്റേഷന്റെയോ കൗൺസിലിംഗിന്റെയോ ഒന്നും ആവശ്യമില്ലെന്നാണ് ഫാഷൻ സൈക്കോളജി പറയുന്ന ഒരു കാര്യം. എന്താന്ന് വെച്ചാൽ, നേരെ അലമാര തുറക്കുക, നല്ല ബ്രൈറ്റ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ എടുത്ത് ധരിക്കുക. അതിനെയാണ് ഡോപ്പമിൻ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറിന് അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താന്ന് വെച്ചാൽ, സന്തോഷവും ഉന്മേഷവും ഒക്കെ കൊടുക്കുന്ന ആ ഒരു കെമിക്കൽ ഡോപ്പമിൻ റിലീസ് ചെയ്യാനാണ് നമ്മൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഈ ഡോപ്പമിൻ ലെവൽ കൂടും. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സന്തോഷം വർദ്ധിക്കും എന്നാണ്. നമ്മുടെ തലച്ചോറിൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കെമിക്കലാണ് ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന സംഗതി. നമ്മൾ ഈ വെട്ടിത്തിളങ്ങുന്ന മഞ്ഞയോ എന്താ പറയാ ഓറഞ്ചോ ഒക്കെ ഇടുമ്പോ സാധാരണ ഡോപ്പമിൻ കൂടും എന്നാണ് ഈ ഫാഷൻ സൈക്കോളജിയിൽ പറയുന്നത്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: മനസ്സിന് ശാന്തത തരാൻ പച്ചയേക്കാൾ മികച്ചൊരു നിറയില്ല എന്ന് പറയുന്നുണ്ട് ഈ ഫാഷൻ സൈക്കോളജിയിൽ. ചിലപ്പോൾ നമ്മൾ നല്ല കടും പച്ചയൊക്കെ ഉടുത്തിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചില ആളുകൾ കളിയാക്കിയിട്ടുണ്ടാകാം ഒരു പക്ഷേ. ഞാനിങ്ങനെ അത് ഓർത്തെടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു കണക്ഷൻ തോന്നി എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഒരു കടും പച്ച കളറിൽ ഡ്രസ്സിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും പച്ചത്തത്തെ ഒന്ന് അങ്ങോട്ട് നീങ്ങി നിൽക്കോ എന്ന് പറയുന്ന ചില കമൻസ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പച്ച എന്ന് പറയുന്ന ആ ഒരു കളറിന്, ആ കളർ നമ്മൾ ഇടുമ്പോൾ, നമ്മൾ ആ ഒരു കളറിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് നല്ല ശാന്തത കിട്ടും. അതേപോലെ ചുവപ്പ് ഇസ് ദി കളർ ഓഫ് കോൺഫിഡൻസ് എന്നാണ് പറയുന്നത്. നല്ല ഫുൾ കോൺഫിഡൻസ് തരുന്ന നിറമാണ് ചുവപ്പ്. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാർഡ്രോബിലുള്ള നമ്മുടെ ഡ്രസ്സ് വെച്ച്, നമ്മുടെ വസ്ത്രങ്ങൾ വെച്ചിട്ട് നമ്മുടെ തലച്ചോറിനെ ബ്രെയിൻ വാഷ് ചെയ്ത് കളയാം. അതാണ് ഈ ഫാഷൻ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഡോപമിൻ ഡ്രസ്സിങ്. നമ്മൾ മനഃപൂർവ്വം നല്ല കണ്ണ് ചിമ്മുന്ന ബ്രൈറ്റ് ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ സങ്കടവും മടുപ്പും ഒക്കെ പമ്പ കടക്കും, മൂടങ്ങ് മാറും എന്നൊക്കെ ഈ ഫാഷൻ സൈക്കോളജിയിൽ പറയുന്നുണ്ട്. എന്തായാലും നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലേ. ഇപ്പം എന്തെങ്കിലും വിഷമത്തിലിരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ബ്രൈറ്റ് കളറിലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ മൂഡ് ഓഫ് മാറുന്നുണ്ടോ, ഡോപമിൻ റിലീസ് ആവുന്നുണ്ടോ, എനിക്ക് സന്തോഷം തോന്നുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാമല്ലോ. നാട്ടുകാരെന്ന് വിചാരിക്കും എന്ന് കരുതി ആരും എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഇപ്പം ഇത്രണ്ട് ആ കളർ ഡ്രസ്സൊക്കെ ഇടണോ എന്നൊന്നും വിചാരിക്കേണ്ട. ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ്, ഏറ്റവും കോൺഫിഡൻസോടെ അത് ഇടുക, അതിൽ പോവുക. ആ ഒരു കോൺഫിഡൻസിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഡോപമിൻ ഉണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കിയാലും അല്ലേ, ചിലപ്പോൾ ചില ബ്രൈറ്റ് കളേഴ്സൊക്കെ ഇടുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പച്ചത്തത്ത പോലെയുള്ള കമൻസൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരുമായിരിക്കും. എന്നാലും പറയാം, അത് നമ്മൾ നമ്മുടെ മനസ്സിൽ വിചാരിക്കുക ഇത് വെറും നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രമല്ല, നമ്മുടെയൊക്കെ ഒരു ഡോപമിൻ ബൂസ്റ്ററാണ്, അല്ലെങ്കിൽ ഒരു എനർജി ഡ്രൈവ് ചെയ്യുന്ന സംഗതിയാണ്. സോ അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. ഈ ഡോപമിൻ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞത് ഒരിക്കലും മറന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട്

ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പതുക്കെ അങ്ങ് പോവാണ്. നമുക്ക് ഇന്നത്തെ ദിവസം കളർഫുൾ ആക്കാം, അടിപൊളിയാക്കാം. സോ ടിൽ ദെൻ വി മീറ്റ്, ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

ഗുഡ് മോർണിംഗ്. ഇത് ആരാണ് എന്ന് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, ഞാൻ തന്നെയാണ്. യെസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. എന്താണ്, മഴയാണോ അവിടെ? ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞ മഴയില്ലാതെ സ്റ്റുഡിയോയിലേക്ക് എന്റെ ലൈവിലേക്ക് കയറി വരുന്ന ആ സന്തോഷമാണ് ഇന്ന് ശരിക്കും എന്റെ കയ്യിലുള്ളത്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നു. അഹല്യ വിഷസിലേക്ക് എല്ലാവർക്കും വലിയൊരു വെൽക്കം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പല സ്ഥലത്തും നല്ല മഴയുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ പോലെയല്ല, ഇപ്പൊ നമ്മൾ കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കാരണം അവിടെയൊക്കെ റെഡ് അലേർട്ടാണ്. അപ്പോൾ റെഡ് അലേർട്ടുള്ള ആൾക്കാരൊക്കെ നന്നായി ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് യെല്ലോയും പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കളറൊക്കെ എല്ലാവർക്കും തന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും അതിലൊക്കെ സമാധാനിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പം എന്തായാലും മഴയുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികൾ പുറത്തു പോകുന്ന സമയത്തൊക്കെ വളരെ കെയർഫുള്ളായിട്ട് തന്നെ നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്തായാലും നല്ലൊരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 8 മണി ഇങ്ങനെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് വിശ്വസ് പറയാനുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം ഇങ്ങനെ നിങ്ങളോട് ചോദിക്കാതെ എനിക്ക് സമാധാനമില്ല. ശരിക്കും ഈ മാസം ഉണ്ടല്ലോ, ഇപ്പൊ ജൂൺ ഡേ, ഇപ്പൊ നമ്മൾ 9-ാം തീയതിയിലേക്ക് വന്നു അല്ലേ. ആൻഡ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം 12 മാസമാണുള്ളത്. ആ 12 മാസത്തിൽ ഇപ്പൊ ഇതേ 6-ാമത്തെ മാസം ഏതാണ്ട് ഇങ്ങനെ തീരണോ വേണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക. അപ്പൊ ശരിക്കും ഒന്ന് തിരിഞ്ഞൊന്ന് നമ്മൾ നോക്കി നോക്കിയാൽ നമ്മുടെ 12 മാസത്തില് 6-ാമത്തെ മാസം ആയി. ഈ 1-ാമത്തെ മാസം, അതായത് ഞാൻ നിങ്ങളെ ഒന്ന് തിരിച്ച് ബാക്കിലോട്ട് കൊണ്ടുപോകാനുള്ള ആഗ്രഹത്തിലാണ്. അതായത് നമ്മളിങ്ങനെ 1-ാമത്തെ മാസത്തില് നമ്മൾ പറയും പുതിയ വർഷമാണ്, പുതിയ മനുഷ്യനാണ് ഞാൻ, ഇനി മുതൽ ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാനും നിങ്ങളും എല്ലാവരും കുറെ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും അല്ലെ. പുതിയ പുതിയ തീരുമാനങ്ങൾ, ഈ വർഷം ഞാൻ കാലക്കും തിമിർക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? പക്ഷേ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതാണ് ഇന്ന് എന്റെ ചോദ്യം. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഹെൽത്തി ആവാനുള്ള കുറെ സ്റ്റെപ്പുകളൊക്കെ എടുത്ത് വെക്കണം എന്ന് വിചാരിച്ചൊരു വർഷമാണ്. എന്റെ മെന്റൽ ഹെൽത്തും എന്റെ ഫിസിക്കൽ ഹെൽത്തും ഒക്കെ കുറച്ചും കൂടെ ഒന്ന് നന്നാക്കണം എന്ന് ഞാൻ വിചാരിച്ചൊരു വർഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ കുറെ കാര്യങ്ങൾ എന്റെ ലിസ്റ്റിൽ ഇനിയും ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഇതുപോലെ ഈ വർഷം തുടങ്ങിയ സമയത്ത് നമ്മളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് നല്ല തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടോ? നമ്മൾ അതിനെ കുറച്ചും കൂടി ആധികാരികമായിട്ട് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറയും. എന്നാലും ഈ സംഭവം, നിങ്ങൾ എന്തൊക്കെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ലൈഫിലെടുത്തത്? ചിലപ്പോൾ ഈ 6 മാസം കൊണ്ട് നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? ചിലപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അടുത്ത 6 മാസം ഞാൻ പിടിക്കും ഹീര എന്നുള്ളതായിരിക്കും ചിലപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷന്റെ അവസ്ഥ എന്നാണ് എനിക്കറിയാനുള്ളത്. അപ്പോൾ വേഗം വേഗം തന്നെ വിളിക്കണം, എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങളുടെ കാര്യം എന്താണ്, നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, വേഗം വേഗം വിളിക്കണം. 8 1 5 0 9 0 0 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. അപ്പോൾ വേഗം വേഗം ഇങ്ങോട്ട് വിളിച്ചോളാം. ഇനി വിഷസ് അയക്കാനുള്ള ആൾക്കാരറിയാം, എനിക്കറിയാം നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും. നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജസും അയക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഫുൾ കളർഫുൾ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു മോർണിംഗ് എനർജി ഞാൻ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇനി കോൾസ് ഒക്കെ ഇങ്ങോട്ട് വന്നോട്ടെ, എനിക്ക് കുറച്ച് എനർജിയൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് തരണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡീലിൽ നമ്മൾ ആദ്യത്തെ പാട്ട് കേൾക്കാൻ പോവാണ്. ജേക്സ് ബിജോയിന്റെ മ്യൂസിക്കിലുള്ള ഒരു നല്ലൊരു ട്രാക്കാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ പാട്ട് കുറേ പേര് ഇഷ്ടമുണ്ടാവും. ഈ സിനിമ കുറച്ച് മിക്സഡ് റിവ്യൂസ് ഒക്കെ വന്നൊരു സിനിമയായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് കേട്ടോ. എന്തായാലും കുമാരി എന്ന സിനിമയിൽ നിന്ന് മന്ദാര പൂവേ സോങ്ങാണ് നമ്മൾ കേൾക്കാനായിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഈ ശബ്ദം, ദിസ് ഇസ് ആർ ജി ഹീരാവതി. ഒരിക്കൽ കൂടി നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ പാട്ടിലേക്ക് നമ്മൾ പോവാണ്. സ്റ്റേ ട്യൂൺ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Ahilya wishes. Your lovely wishes on Ahilya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഹോബി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
3: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
2: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
0: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: യെസ്, അങ്ങനെ സമയം 8 മണി കഴിഞ്ഞ 10 മിനിറ്റ് ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ വിഷസ് ആണ്, നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മൊത്തത്തിലൊരു ഫുട്ബോൾ മയമാണല്ലേ നമുക്ക്, ശ്രദ്ധിച്ചോ നിങ്ങൾ? അതായത് എല്ലാവർക്കും എന്താണ് ലോകകപ്പിൽ എന്താ സംഭവിക്കുക, അർജന്റീന ബ്രസീൽ ഫാൻസും പിന്നെ പറയേണ്ട കാര്യമില്ല. ഫ്ലെക്സും പിന്നെ എന്താ പറയുക, ഫാൻസ് തമ്മിലുള്ള ഇടി അടി അതൊക്കെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയധികം ഫുട്ബോൾ ഫാൻസ് ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് നമുക്ക് കിട്ടുക ഈ ഒരു സമയം. മൊത്തത്തിൽ ഇങ്ങനെ മഞ്ഞ കളറും അല്ലെങ്കിൽ നീലയും വെള്ളയും കൂടെ കളർ അല്ലെങ്കിൽ വേറെ കുറച്ച് ടീമിന്റെ കുറെ ആൾക്കാരുണ്ടോ, ഇങ്ങനെ മൊത്തത്തിലൊരു ഒരു ഒരു വൈബ് ആയിരിക്കും. സോ ഇവരും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ, ഇപ്രാവശ്യം ഇന്ന ആൾക്കാരായിരിക്കും ജയിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ആൾക്ക് ഈ പ്രാവശ്യം കപ്പ് ഇത്ര നിലയ്ക്കായിരിക്കും, ഇത്ര സമനില വരും, ഇത്ര ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞു. എനിക്ക് പക്ഷെ ഫുട്ബോളിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ പക്കം കാര്യങ്ങളിൽ ഒന്നും ഇടപെടാറില്ല സത്യം പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടല്ലേ. ഓരോ വർഷം നമ്മളിങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ലൈഫ് ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ചിലപ്പോൾ നടക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങളാണ് എല്ലാം അല്ലേ. നമ്മളൊരു ഒരു ഒരു തീരുമാനം എടുക്കുകയാണ്, ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, നാളെ ഞാൻ ഇങ്ങനെ ചെയ്യും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നാളേക്ക് അങ്ങ് തള്ളിവെക്കുക, അല്ലെങ്കിൽ നാളെ ചെയ്യാം, അന്ന് നാളെ നമുക്ക് ജിമ്മി ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ നമ്മൾ നാളെ നാളെ നീളെ നീളയാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല. അപ്പം ഇതെല്ലാം ഒരു ഒരു തീരുമാനമാണല്ലേ. നമ്മൾ ഒരു ഒരു ഒരു ഡിസിഷൻ ചിലപ്പം പകുതിക്ക് വെച്ച് നമുക്കിതിങ്ങനെ നേരെ പോകുന്ന ഒരു ഗ്രാഫായിട്ടൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഇന്ന് ജിമ്മി ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ജോയിൻ ചെയ്തു തന്നെ നിങ്ങൾ വിചാരിക്കാം. അപ്പോൾ ചിലപ്പോൾ 4 ദിവസം ചിലപ്പോൾ നമ്മൾ പോകുമായിരിക്കും, ചിലപ്പോൾ ഒരു 2 ദിവസം നമ്മൾ പോവില്ല, ചിലപ്പോൾ ഒരു 10 ദിവസം നമ്മൾ കൃത്യമായിട്ട് പോകും, ചിലപ്പോൾ നമ്മൾ 2 ദിവസം നമുക്ക് പോകാൻ പറ്റില്ല. ഇങ്ങനെ നമ്മളുടെ ലൈഫ് ഒരിക്കലും ഇങ്ങനെ സ്റ്റഡി ആയിട്ട് പോകുന്നു നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ലൈഫ് അടിപൊളിയാണ്, കളറാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, എല്ലാവരുടെ ലൈഫിലും പൊക്കലും താഴ്ത്തലും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്കൊരാൾ വിളിച്ചിട്ടുണ്ട്, ആരാണ് നമുക്ക് നോക്കാം. ഹലോ,
5: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, ഇതാരാണ്? ഭാസ്കരൻ. ഭാസ്കരൻ ചേട്ടാ സുഖാണോ? ആണോ? എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ, ശരി. അപ്പൊ ഭാസ്കരൻ ചേട്ടന്റെ ഈ ഒരു വർഷം തുടങ്ങിയ സമയത്ത് ഭാസ്കരൻ ചേട്ടന്റെ പ്ലാനുകളൊക്കെ എന്തൊക്കെയായിരുന്നു?
5: പ്ലാന് എനിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. ടൂറൊക്കെ പോകണമെന്നായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ അപ്പോഴേക്കും കുറെ സ്ഥൂലതൊക്കെ ആയി, പിന്നെ അത് പോകാൻ പറ്റാതെ ആയി, അങ്ങനെ കുറെ ബുദ്ധിമുട്ടൊക്കെ ആയി. ഇനിയിപ്പോ ഭേദമായി കഴിഞ്ഞ എനിക്ക് വീണ്ടും പോകണമെന്നൊക്കെ ഉണ്ട്.
4: ആണോ? ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഇപ്രാവശ്യത്തെ ഒരു അജണ്ട ആണോ?
5: അതെ അതെ, എനിക്ക് കുറെ സ്ഥലങ്ങൾ കാണാനുണ്ട്, കുറെ സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടില്ല, അപ്പൊ കുറെ തന്നെ പോകാനുണ്ട്. അപ്പൊ അതിങ്ങനെ പ്ലാൻ ചെയ്യുമ്പോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരും, അത് കാരണം പോകാൻ പറ്റുന്നില്ല.
4: അയച്ചോടാ, കുഴപ്പമില്ല. എന്തായാലും ഇനി ഇനി എന്താ പ്ലാൻ? ഇനിയിപ്പോ വേണ്ട, എന്തായാലും പോയി വന്നിട്ട് എന്നെ വിളിച്ചു പറയൂ. ചിലപ്പോ ഈ ഒരു ഒരൊറ്റ മാസത്തിനുള്ളിൽ എന്തായാലും ഭാസ്കരൻ ചേട്ടൻ എവിടെയും പോകാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും ഭാസ്കരൻ ചേട്ടൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ എന്തായാലും തെരഞ്ഞു പിടിച്ച് പോയി ഈ വർഷം മൊത്തം കറങ്ങട്ടെ കേട്ടോ, അതാണ് എന്റെ ഇന്നത്തെ വിഷ്. ഓക്കെ ഭാസ്കരൻ ചേട്ടാ, അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് പറയണ്ടേ?
5: എപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ സുഖിൽ, ഇപ്പൊ നമ്മുടെ പുതിയതായി ജോയിൻ ചെയ്ത ഹീരയാണ് പേര്, ആ കുട്ടിയുടെ ശബ്ദം ഞാൻ കേട്ടു ആദ്യ ദിവസം തന്നെ, ഞാൻ വന്നതും വിളിച്ചത് ആദ്യം.
4: ആണോ? താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പൊ താങ്ക് യു. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. ഓക്കെ. അപ്പൊ ഭാസ്കരൻ ചേട്ടൻ പറയത്, ഭാസ്കരൻ ചേട്ടന്റെ പ്ലാനുകൾ ഒന്നും നടന്നില്ല, പക്ഷെ അസുഖമൊക്കെ ഭേദമായിട്ട് എന്തായാലും പോകുന്ന പറഞ്ഞേക്കണം. അപ്പൊ എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടോ, കാരണം വിളിച്ച് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ എന്തായാലും ഭാസ്കരൻ ചേട്ടന് പോകാൻ പറ്റുന്ന എനിക്ക് ഉറപ്പാണ്. എന്തായാലും ഈ മാസത്തിൽ എനിക്കൊരു കോൾ വരും എന്തായാലും ഭാസ്കരൻ ചേട്ടൻ. ഓക്കെ, ഇത് വേറൊരു കോൾ വരുന്നുണ്ട്, ഇതാരാ നോക്കാം. ഹലോ
6: ഹലോ, ഗുഡ് മോർണിംഗ്. ഹീര,
4: ഗുഡ് മോർണിംഗ്. ഷക്കീല ചേച്ചി, സുഖാണോ? ഓക്കെ, അപ്പോ ഞാൻ കേക്കട്ടെ, എന്തായിരുന്നു ഷക്കീല ചേച്ചിയുടെ ഈ വർഷം തുടങ്ങുമ്പോഴുള്ള പ്ലാനുകൾ?
6: വർഷം തുടങ്ങുമ്പോ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല, ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഭംഗിയാക്കി ചെയ്യണം എന്നുള്ള ആ ഒരു തന്നെ
4: ആണല്ലേ. എന്നിട്ട് എന്തോ എത്ര മാർക്ക് കൊടുക്കും ഷക്കീല ചേച്ചിക്ക് ഈ ഒരു 6 മാസത്തെ ഷക്കീല ചേച്ചിയുടെ പെർഫോമൻസിൽ എത്ര മാർക്ക് കൊടുക്കും?
6: 100% കൊടുക്കാം.
4: അടിപൊളി, എനിക്ക് ആ കോൺഫിഡൻസ് ഇഷ്ടപ്പെട്ടു കേട്ടോ.
6: അതെ, എന്താ പറയട്ടെ, ഞാൻ എപ്പോഴും ഈ ഹെൽത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തന്നെയാണ് എപ്പോഴും തീരുമാനിക്കാറ്. അതിപ്പോ വളരെ മനോഹരമായിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്ത് ചെയ്യണ്ടേ. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ, 5:30 to 6:30 വരെ നല്ല എക്സസൈസ്, നല്ല ഫുൾ സ്വിമ്മില് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്.
4: സൂപ്പർ. അതെ
6: അതെ അതെ.
4: എത്ര നാളായി അപ്പൊ ചെയ്തു തുടങ്ങിയിട്ടിപ്പോ?
6: ഇത് കൊറേ നാളായി, ഇപ്പൊ ഒരു ഏകദേശം ഒരു 9 months ഒക്കെ ആയി.
4: ആണല്ലേ, അടിപൊളി. അത് അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞ ചില്ലറ കാര്യല്ലോ. അത്
6: സാധാരണ ചെയ്യാറുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അത് അങ്ങോട്ട് ബ്രേക്ക് ആവലാണ് പതിവ്. ഇപ്പൊ ഈ വർഷം അത് ബ്രേക്ക് ആയിട്ടില്ല.
4: സന്തോഷം കേട്ടോ, ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മള് മൂവ് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ്. എന്തായാലും ഷക്കീല ചേച്ചിനെ കേട്ടിട്ട് ആർക്കെങ്കിലും ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ ഷക്കീല ചേച്ചി. ഓക്കെ,
6: അതെ അതെ. അത് മാത്രല്ല, കൂടെ ഉള്ളവരെയും പിന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട് അവർക്ക്. പിന്നെ പറ്റാത്തവർക്ക് വേറൊരു സമയം കണ്ടെത്തിയിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
4: അപ്പൊ ഒരു സൈഡ് ബൈ ഒരു ടീച്ചറും കൂടിയാണ്.
6: അതെ അതെ.
4: ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിട്ട്. അപ്പൊ ഇന്ന് ആർക്കൊക്കെയാ വിശ്വാസം കൊടുക്കണ്ടേ നമുക്ക്?
6: എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ശീലിക്കും അടിപൊളി ദിവസമാകട്ടെ.
4: ഓക്കെ,
6: എല്ലാവരും ഹെൽത്ത് ശ്രദ്ധിക്കുക എന്നുള്ള ഒരു ഒന്നും ഒരു കാര്യം കൂടി എനിക്ക്
4: പറയാനുണ്ട്. താങ്ക് യു കേട്ടോ. അപ്പൊ എന്തായാലും ഷക്കീല ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. എന്തായാലും എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ ഹെൽത്ത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ വർഷം ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഷക്കീല ചേച്ചി കോൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. കാരണം ഇത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവണം. ഇനി നിങ്ങൾ നാളെ തുടങ്ങിയാലോ എന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ഹെൽത്ത് നോക്കാൻ വേറെ ആരും വരില്ല അല്ലേ. നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, അതിപ്പോ ഒന്ന് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ എന്തുണ്ടാവാൻ പോണേ, നമ്മളൊന്ന് നടന്നാൽ മതി. മതി, നടന്നാൽ മതി, നമ്മളൊന്ന് നടക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇപ്പൊ ഒരു ഷട്ടിൽ കളിക്കാൻ തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ബോഡി മൂവ് ചെയ്യുക. ദാറ്റ് ഇസ് റിയലി റിയലി ഇമ്പോർട്ടന്റ്. അതെ, അടുത്ത കോള് വരുന്നുണ്ട്, ഇതാരാ നോക്കാം. ഹലോ
7: ഹലോ ഹീര.
4: ഹലോ, ഇതാരാണ്?
7: ഞാൻ ഷെഫിൻ ഇരേറ്റുപേട്ട.
4: ഓക്കെ ഷെഫിൻ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്.
4: എന്താണ് അവിടുത്തെ വിശേഷങ്ങള്?
7: വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല മഴയാണ് കേട്ടോ.
4: ആണോ?
7: രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ്, രാവിലെയും രാത്രിയും എല്ലാം മഴയാണ്.
4: ഓക്കെ ശരി. അപ്പൊ ഷെഫിനോട് ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഷെഫിന്റെ ഈ വർഷം തുടങ്ങിയപ്പോ ഉണ്ടായിരുന്ന പ്ലാനുകളും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എന്തായിരുന്നു?
7: അതൊന്നും നടപ്പായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ
4: സങ്കടം.
7: ഇപ്പൊ രാവിലെ എഴുന്നേക്കണമെന്നൊക്കെ ഒരു ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 6 മണിയൊക്കെ ടൈം എഴുന്നേക്കണമെന്ന് ഓർക്കുന്നതായിരുന്നു. പക്ഷെ എഴുന്നേക്കുന്നത് 8 ടൈമൊക്കെ ആകുമ്പോൾ.
4: അത് നല്ലൊരു അടി കൊള്ളാത്തതിന്റെ പ്രശ്നമാണ് കേട്ടോ.
7: അത് ഒന്നും പ്രാബല്യം ആക്കുകയെന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത്.
4: ഓക്കെ, എന്നാ ഞാനൊരു ടിപ്പ് പറഞ്ഞേരട്ടെ ഷെഫിൻ. അതായത് നമ്മള് രാത്രി കിടക്കുമ്പോ തന്നെ നമ്മളൊരു ഒരു ഒരു കുറച്ച് സമയം മുന്നേ തന്നെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യാം, നാളെ നമ്മൾ ഇന്ന സമയത്ത് എഴുന്നേൽക്കുന്ന നമ്മുടെ മനസ്സിനോട് ഒരു 5-6 വട്ടം ഇങ്ങനെ പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു 10 വട്ടം നമ്മളിങ്ങനെ പറയാം, നാളെ രാവിലെ ഞാൻ 6 മണിക്ക്. എന്നിട്ട് ഒന്ന് അലം വെച്ച് കിടന്നു നോക്കും, നമ്മൾ 6 മണിയാകുമ്പോഴേക്കും നമ്മൾ എഴുന്നേക്കും.
7: അത് കരുതിയിട്ടൊക്കെയാണ് കിടക്കുന്നത്, പക്ഷെ എഴുന്നേക്കെ പറ്റിയാലോ ആ സമയത്ത്?
4: ആണോ?
7: അറിയില്ല എനിക്കത്.
4: ശരി ശരി, എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് സക്സസ്ഫുൾ ആയതിനോട് പറയണം.
7: ഓക്കെ, പിന്നെ അവതരണം നന്നായിട്ടുണ്ട് കേട്ടോ.
4: ആണോ? താങ്ക് യു ചേട്ടാ.
7: ഒരു പുതിയ ഒരു ആളെന്നുള്ള ഒരു ഇതില്ല കേക്കുമ്പോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
4: ആണോ?
7: ഒരു വേറെ ഏതെങ്കിലും വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടിട്ട്.
4: ഓക്കെ ശരി, എന്തായാലും നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അപ്പൊ ഇന്ന് ആർക്കൊക്കെയാ വിഷസ്? അതൊന്ന് പറഞ്ഞു കേക്കട്ടെ.
7: എല്ലാവർക്കും ആയിക്കോട്ടെ, നമ്മുടെ ചങ്ങാതി കൂട്ടത്തിലെ പ്രിയ സുഹൃത്തുക്കൾക്കും കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും. ഹീരണ് ഇന്നലെ എനിക്ക് ഫോണിൽ കൂടെ കാണാൻ പറ്റി കേട്ടോ, സന്തോഷം.
4: ആണോ? ശരി ശരി, താങ്ക് യു ചേട്ടാ.
7: കണ്ടിട്ടില്ല എന്നാലും ഒരു ഇന്നലെ ചങ്ങാതി കൂട്ടത്തില് അവിടെ ഒരു ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ.
4: യെസ്, വന്നിട്ടുണ്ടായിരുന്നു.
7: അപ്പം ഫോട്ടോ ഒക്കെ ഇട്ടു, ഹീരാനെ കണ്ടിട്ടില്ല.
4: ശരി ശരി,
7: നന്നായിട്ട് ജീൻസ് ഒക്കെ ഇട്ടൊരു അടിപൊളിയായിട്ടുള്ള.
4: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ട്ടോ. ഓക്കെ, അപ്പൊ ഷെഫിനാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ ഷെഫിന്റെ പ്ലാനുകൾ ഒന്നും നടന്നില്ല എന്നാ പറയണ, പക്ഷെ ഷെഫിൻ എന്തായാലും വളരെ ഊർജ്ജസ്വലമായി ഈ അടുത്ത 6 മാസത്തേക്ക് വേണ്ടി തിരിച്ചു വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, ഇതാരാ? രാഹുലേ, എന്താ വിശേഷം? രാഹുൽ എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? ഒമ്പതാം ക്ലാസ്സില്. അപ്പൊ രാഹുലേ, ഈ വർഷം തുടങ്ങിയപ്പോ രാഹുലിന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എന്തായിരുന്നു?
8: സ്കൂളൊക്കെ നല്ലതായിരുന്നു.
4: സ്കൂളൊക്കെ നല്ലതായിരുന്നു. ആ
8: പിന്നെ സ്കൂളിൽ കൊറേ ഫ്രണ്ട്സിനെ പുതിയതായിട്ട് കിട്ടി.
4: ആടിപ്പൊളി. അപ്പൊ അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ, പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്ന? ആഹാ, ഓക്കെ. പിന്നെ എന്തൊക്കെയായിരുന്നു?
8: പിന്നെ
4: നന്നായി പഠിക്കണം എന്ന് വിചാരിച്ചില്ലേ?
8: പിന്നെ സ്കൗട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ
4: ഓക്കെ, അപ്പൊ അതിൽ ജോയിൻ ചെയ്തോ?
8: ആ അതിലുണ്ടായിരുന്നു.
4: ഓക്കെ, അപ്പൊ അത് നന്നായി പോകുന്നുണ്ട്. ശരി ശരി, അപ്പൊ എനിക്ക് തോന്നുന്നു പ്ലാൻ ചെയ്ത പോലത്തെ ഒരു വർഷം തന്നെയാണത്, ആണോ?
8: അതെ.
4: അടിപൊളി. അപ്പൊ രാഹുൽ ഹാപ്പിയാണ്? ഓക്കെ, അപ്പൊ അടുത്ത 6 മാസം, ഇനിയിപ്പോ ജൂൺ തൊട്ട് ഇനി ഡിസംബർ വരെ നമുക്ക് ഇനിയും സമയമുണ്ട്. അപ്പൊ ഈ 6 മാസവും നമ്മുടെ സ്കൂളും ഫ്രണ്ട്സും സ്കൗട്ട് ആൻഡ് ഗൈഡ്സും പഠിപ്പും ഒക്കെ നന്നായി കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ, അപ്പൊ രാഹുൽ ഇന്ന് ആർക്കൊക്കെ വിഷസ് പറയണ്ടേ നമുക്ക്?
8: എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.
4: ഓക്കെ, അപ്പൊ രാഹുലിന് നല്ലൊരു ദിവസം വിഷയണോ കേട്ടോ. ഓക്കെ രാഹുൽ, ബൈ.
8: ബൈ.
4: യെസ്, അപ്പൊ രാഹുൽ പറയുന്നത് രാഹുലിന്റെ പ്ലാനുകളൊക്കെ കിറു കിറു കൃത്യമായിരുന്നു എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പിള്ളേരല്ലേ, പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒരു കോളറും കൂടെ ഉണ്ട്, ആരാ നോക്കാം. അയ്യോ, പക്ഷെ നമ്മുടെ പാട്ട് വെയിറ്റ് ചെയ്യില്ലേ. അപ്പൊ പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കോളേഴ്സുമായിട്ട് ജോയിൻ ചെയ്യാം. അപ്പൊ എന്തായാലും കണ്ടുകൊണ്ടേയും കണ്ടുകൊണ്ടേയും എന്ന സിനിമയിൽ നിന്ന് പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ അഹല്യ FM-ൽ. ദിസ് ഇസ് RJ ഹീരാ. സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
3: Ahalya wishes. Your lovely wishes on Ahalya FM 90.4.
4: യെസ്, അങ്ങനെ 8 മണി കഴിഞ്ഞ് 26 മിനിറ്റും കഴിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM ആണ്, നിങ്ങളുടെ കൂടെ RJ ഹീരയാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോ എന്തായി നിങ്ങളുടെ ന്യൂ ഇയർ പരിപാടികൾ, അല്ലെങ്കിൽ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ എടുത്ത റെസൊല്യൂഷൻസിന്റെ ഈ 6 മാസത്തെ അവസ്ഥ എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഇതേ നമുക്കൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ.
5: ഹലോ
4: മാധവൻ ചേട്ടാ, എന്താണ് വിശേഷം അവിടെ?
5: നല്ല വിശേഷം.
4: മഴയുണ്ടോ?
5: ഓക്കെ.
4: അപ്പൊ മാധവൻ ചേട്ടനോടുള്ള ചോദ്യം ഇതാണ്, എന്തായി ന്യൂ ഇയർ ആയിട്ട് നമ്മൾ എടുത്ത പുതിയ തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു?
5: 26 മഹാ മോശമായിരുന്നു.
4: അയ്യോ, എന്തു പറ്റി?
5: ഒരുപാട് ഒരുപാട് സുഖമില്ലാണ്ട് ഒരു മാസം ഓപ്പറേഷൻ, മറ്റേ സംഘം ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്ത് കിടന്നുണ്ടായിരുന്നു.
4: അയ്യോ, കുഴപ്പമില്ല, അസുഖങ്ങളല്ലേ, അത് വരും പോവും, കുഴപ്പമില്ല കേട്ടോ.
5: അപ്പോ ഇനി എത്രയും പെട്ടെന്ന് ഇനിയെങ്കിലും അതെല്ലാം ഭേദമായി വരട്ടെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
4: എല്ലാം ഭേദവും, ഡോണ്ട് വറി കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് അസുഖമൊക്കെ മാറി എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാനുള്ള പ്ലാൻ, അതൊന്ന് കേൾക്കട്ടെ ഞാന്.
5: അങ്ങനെ പ്ലാനൊന്നും തീരുമാനിച്ചിട്ടില്ല.
4: ആഹാ, പ്ലാനൊക്കെ ഇടണം കേട്ടോ, എന്നാലേ നമുക്ക് പോവാനും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള നല്ല ഉഷാറൊക്കെ ഉണ്ടാവുള്ളൂ.
5: എനിക്ക് എന്താണ്, എന്റെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടെങ്കിലും എനിക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
4: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ചേട്ടാ, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ?
5: അതെ.
4: അപ്പൊ എന്തായാലും ഇനിയുള്ള 6 മാസം അടിപൊളിയായിരിക്കും, നല്ല ഹെൽത്തി ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും കേട്ടോ. അപ്പൊ അത് ആലോചിച്ച് വിഷമിക്കണ്ട.
5: ഇന്നത്തെ ബിസിനസ് എന്ന് പറയട്ടെ.
4: ആ, പറഞ്ഞു പറഞ്ഞു.
5: കോഴിയന്മാരെ ദൈവവും വളഞ്ഞോടി കിട്ടേണ്ട സത്യമാമ കരിഞ്ഞാലും ബാലം ബലസാനം ഗുരുവായൂർപ്പൻ തിരുവല്ലമല ജോലി പാറ കണ്ണൻ അത്തിക്കോട്.
4: അമ്പമ്പോ, വലിയ ലിസ്റ്റാണ് അല്ലേ?
5: ഓക്കെ, അകലെ മോന്തർ പരിചയപ്പെട്ടവരാണ് മോളെ.
4: ആണല്ലേ, അടിപൊളി. അപ്പൊ എന്തായാലും എല്ലാവർക്കും നമുക്ക്
5: എല്ലാവരും പരിചയപ്പെട്ടവരും, ഇനിയും കൂടുതലുണ്ടോ, പക്ഷെ അത് കുറച്ച് കമ്മിയാക്കിട്ടാ ഞാൻ പറഞ്ഞത്.
4: ശരി ശരി, അപ്പൊ എല്ലാവർക്കും വിശ്വസ് കൊടുക്കാം കേട്ടോ.
5: ഡെയിലി എന്നെ വിളിക്കാറുള്ളതാണ്.
4: ആണോ? ശരി ശരി, ഓക്കെ ചേട്ടാ.
5: ഒരു ദിവസം വിളിച്ചിരിക്കും അവരും, പിറ്റേ ദിവസം ഇവിടെ അച്ഛനുമാരിയാണ് അവരും.
4: ഓക്കെ ശരി കേട്ടോ, താങ്ക് യു. അപ്പൊ
5: കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നിൽ ആ കൃഷ്ണൻ പിന്നെ തലസ്ഥാന ബാലം പറഞ്ഞവരൊക്കെ വേണ്ട ഊട്ടി
4: പറ്റിണ്ടായിരുന്നു. ആ, സൂപ്പർ സൂപ്പർ, ഓക്കെ. അപ്പൊ എന്തായാലും നല്ല ദിവസം ആവട്ടെ കേട്ടോ.
5: കാണാൻ വേണ്ടി വന്ന് സുഹൃജാണ്ടിരിക്കാനുള്ള, ഞാൻ വഴിയിലേറെ പോകാറില്ല.
4: ആ ശരി, ഓക്കെ ശരി കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും മാധവൻ ചേട്ടനാണ് പറഞ്ഞത്, അത്ര നല്ല വർഷമായിരുന്നില്ല, പക്ഷെ എന്തായാലും എനർജറ്റിക് ആയിട്ട് തിരിച്ചു വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്കും ഇതുപോലെ ഈ ഒരു വർഷത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നടന്നോ? ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. അങ്ങനെ നടക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ലൈഫ് എന്തൊരു അടിപൊളിയാ. പക്ഷെ കാര്യങ്ങളൊക്കെ നമ്മളുടെ രീതിയിൽ നമ്മൾ അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്യാറല്ല, ചെറുതായിട്ട് അവഴിക്കൊക്കെ കൊണ്ടുപോയാ. ഓക്കെ, എന്തായാലും അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ.
6: ഹലോ, ഗുഡ് മോർണിംഗ് ഹീര. ഞാൻ പല്ലശ്ശനിയിൽ നിന്നും പറന്നു വരും ബാലൻ ചേട്ടൻ.
4: പറന്നു വരും ബാലൻ ചേട്ടാ, എന്താണ് വിശേഷം? എന്താണ് വിശേഷം?
6: സുഖമായിട്ടിരിക്കും. നല്ല പിന്നെ മഴയൊക്കെ ഒന്ന് തോന്നുന്ന മുതലേ ഉണ്ട്.
4: ആണല്ലേ,
6: അന്തരീക്ഷം.
4: ഓക്കെ ശരി. അപ്പോ ബാലൻ ചേട്ടൻ, ചോദ്യം ഇതാണ്, എന്താണ് ന്യൂ ഇയർ പരിപാടികൾ, എന്തായിരുന്നു, എന്തൊക്കെ തീരുമാനങ്ങൾ ഈ വർഷം എടുത്തേ?
6: അത് ഞാൻ ഒരു സ്വിമ്മിംഗ് കോച്ചൊക്കെ ആയിരുന്നു. ഈ വർഷം ഈ സമ്മർ ക്യാമ്പ് നഷ്ടപ്പെട്ടു, അത് പോവാനുള്ള ഒരു ഇത് കിട്ടിയില്ല, ആരോഗ്യ പ്രശ്നം കാരണം.
4: ഓക്കെ.
6: കണ്ണിനും പിന്നെ കാലിനും പ്രശ്നമായിരുന്നു, അത് കാരണം വെള്ളത്തിൽ ഇറങ്ങാനോ ഒന്നും സാധിച്ചില്ല.
4: അടുത്ത
6: വർഷം, ഈ വർഷം അത് അങ്ങനെ പോയി. സമ്മർ ക്യാമ്പ് പറയുമ്പോ മെയ് ജൂൺ മാസങ്ങളിൽ കിട്ടുന്ന നല്ലൊരു വരുമാനമായിരുന്നു
4: അത്.
6: പിന്നെ പ്രതീക്ഷ.
4: ശരി, സാരമില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഓണം വെക്കേഷൻ ഒന്ന് പിടിച്ചാലോ?
6: പിടിച്ച ഓണം പിടിച്ച. കണ്ണിന്റെ പ്രശ്നമാണ് ഭയങ്കര പ്രശ്നം, വെള്ളത്തില് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
4: ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഓണം വെക്കേഷൻ ഒരു 10 ദിവസം ഉണ്ടല്ലോ, അപ്പൊ നമ്മളുടെ ആരോഗ്യമൊക്കെ ബെറ്റർ ആവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും സ്വിമ്മിംഗ് ക്ലാസ്സസ് ഒക്കെ തുടങ്ങാം കേട്ടോ. ഓക്കെ ശരി. അപ്പൊ എന്തായാലും ഇന്ന് ആർക്കാണ് വിശ്വസ് പറയാനുള്ളത്?
6: ഇന്നിപ്പോ അഹല്യാസം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മാധവത്തിനും വത്സല ചേച്ചിക്കൊക്കെ സ്പെഷ്യൽ ഡെഡിക്കേറ്റ്. അതുപോലെ എന്താ പറയാ, ഒരു ശോക പാട്ടൊന്ന് പാടുന്നു രണ്ട് ലൈൻ.
4: ആര്?
6: ഞാൻ തന്നെ
4: പാടണോ? പഠിക്കോ.
6: അതാലോ.

0: ഞാനും എന്റെ പുല്ലൂർക്കുടം പോലെ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ എന്റെ മറഞ്ഞു എന്റെ പുല്ലൂർക്കുടം പോലെ തേങ്ങി.
1: ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്തായാലും തേങ്ങ ഉണ്ടാക്കാൻ അത്ര വിഷമിക്കൊന്നും വേണ്ട കാലത്ത് തന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും ശരി കേട്ടോ, വിശ്വസൊക്കെ അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ബാലൻചേട്ടൻ നമ്മൾ ഇച്ചിരി ഒന്ന് വിഷമിപ്പിച്ചെങ്കിലും നമ്മൾ എന്തായാലും ഒരു ദിവസം നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അധികം ഒന്നും തേങ്ങണ്ട, നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ ദിവസം തുടങ്ങുക അല്ലെ. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ മനസ്സിലും ഇങ്ങനെ നിങ്ങൾ ഈ ഒരു വർഷം ചെയ്യാൻ പ്ലാൻ ചെയ്ത കുറെ കാര്യങ്ങളുണ്ടാവും, ചിലത് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടാവും, ചിലത് നമ്മൾ വിചാരിക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് പോയിട്ടുണ്ടാവും. എന്തായാലും ഈ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, നമുക്ക് കേട്ടു നോക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം. ഞാൻ അപ്പോഴേ വിളിച്ചു, കട്ടായി പോയാണ്.
1: ആ കുഴപ്പമില്ല കുഴപ്പമില്ല, പേര് പറഞ്ഞോളൂ.
2: ഞാൻ പറയുന്നു ജ്യോതി.
1: ജ്യോതി, ജ്യോതി ചേട്ട, എന്താണ് വിശേഷം?
2: നല്ല വിശേഷം, തെളിഞ്ഞ ആകാശം.
1: ആഹാ, ഓക്കെ. അപ്പൊ ജ്യോതി ചേട്ടന്റെ ഈ വർഷത്തെ പ്ലാനുകൾ എന്തൊക്കെയായിരുന്നു? ജൂൺ വരെ ആയിട്ട് എന്തൊക്കെ നടന്നു?
2: പ്ലാനുകള് കുറെ അമ്പലങ്ങള് ദർശിക്കണമെന്നുണ്ടായിരുന്നു, നടന്നു.
1: ആഹാ,
2: അപ്പൊ ഇനിയും നടക്കും എന്ന് വിചാരിക്കുന്നു.
1: ആ പിന്നെന്താ, നടക്കൂലോ. പിന്നെന്തൊക്കെയായിരുന്നു ഈ വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ്? ഹലോ, ഹലോ. അയ്യോ കട്ടായി പോയോ. ശരി, അപ്പൊ ജ്യോതിചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജ്യോതിചേട്ടന് ഒരുപാട് അമ്പലങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു ഒരു ഭക്തി മാർഗം പിടിക്കണം എന്നായിരുന്നു നമ്മുടെ ജ്യോതിചേട്ടന്റെ ആഗ്രഹം. അതൊക്കെ നടന്നു എന്നാണ് ജ്യോതിചേട്ടൻ പറയുന്നത്. അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ,
3: നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്?
3: രവി പല്ലശൻ.
1: രവി, രവി ചേട്ടാ സുഖാണോ?
3: സുഖമായിരിക്കണം.
1: ഓക്കെ, അപ്പൊ രവി ചേട്ടന്റെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ വിഷസ് അല്ലെങ്കിൽ ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെ റെസൊല്യൂഷൻസ് എടുത്തെ?
3: ന്യൂ ഇയർ വിഷസ് അല്ലെ, ന്യൂ ഇയർ ആയിട്ടില്ല, അതിന് ശേഷം ഒരു തീരുമാനം എടുത്തു, ഈ വർഷം കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കണം.
1: ഓക്കെ,
3: എന്നൊരു പ്ലാനിങ്.
1: ശരി, എന്തൊക്കെയാണ് എന്നിട്ട് കൊണ്ടുവന്ന മാറ്റങ്ങള്?
3: വ്യായാമങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി രണ്ടു നേരം.
1: ആഹാ,
3: പിന്നെ നമ്മള് ഷുഗർ കട്ട് ചെയ്തു.
1: അമ്പോ,
3: ഒരു വിത്തിൻ 3 മന്ത്സിൽ ഒരു 6 kg വെയിറ്റ് ലോസ് ആയി.
1: ആഹാ, അടിപൊളി.
3: പിന്നെ അങ്ങോട്ട് തുടർന്ന് എന്താ പറയാ, ഇതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം.
1: ഓക്കെ, ഈ ഷുഗർ കട്ട് ചെയ്യാൻ എങ്ങനെ ഉണ്ടായിരുന്നു? തുടക്കത്തിലൊക്കെ നല്ല പാടുണ്ടായിരുന്നോ?
3: ഇല്ലില്ല, നമുക്ക് ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു വേണമെന്നൊരു ചിന്ത നമുക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതും ഒഴിവാക്കും.
1: അല്ല പിന്നെ
3: പിന്നെ നമുക്കൊരു ഒരു വിട്ടുവീഴ്ചയില്ല.
1: ആ സൂപ്പർ സൂപ്പർ.
3: നമ്മളെ ചോറ് കഴിക്കുന്നവരെ ചോറ് കഴിക്കില്ല തന്നെയാണ്.
1: കാർബോഹൈഡ്രേറ്റ് കുറച്ചു അല്ലേ?
3: വേറെ എത്രയോ വിഭവങ്ങളില്ലേ ഭൂമിയിൽ തന്നെ.
1: അതെ അതെ, തീർച്ചയായിട്ടും.
3: ഒരു സാധനം കഴിച്ചാൽ നിങ്ങൾക്ക് ദോഷം, നിങ്ങൾ ചാവും പറഞ്ഞാൽ പിന്നെ നമ്മളത് തെരഞ്ഞെടുപ്പിച്ച് അതൊന്നും തിന്ന് ചാവണം എന്നില്ലല്ലോ.
1: അതെ അതെ,
3: നിങ്ങൾ ഇന്ന് സൊസൈറ്റിയിൽ കാണുന്നത് അതാ. ഏറ്റവും വിഷമാണ് കിട്ടുന്നതെന്ന് എല്ലാവരും പറയും, പക്ഷെ അതിലെ ഏറ്റവും മാരകമായ വിഷം തെരഞ്ഞു പോയി തിന്നാണ്. ഏറ്റവും ലോസ്റ്റ് നോക്കി ചെയ്യാലോ നമുക്ക്.
1: അതെ തീർച്ചയായും,
3: ബുദ്ധിയും അല്ലെങ്കിൽ എന്താ പറയാ, ഒരു പരിജ്ഞാനത നമ്മൾ നേടിയിട്ടുണ്ടല്ലോ, അത് പോലും നമ്മൾ യൂസ് ചെയ്ത് എല്ലാവരും അറിവുള്ളവരാണ്. പക്ഷെ ഈ പറഞ്ഞ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഒരു ഒരു ദിവസം നമ്മൾ 24 മണിക്കൂറിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ നമ്മുടെ ശരീരത്തെ കെയർ ചെയ്യാൻ വേണ്ടി നോക്കുക, തിരിച്ച് 23 മണിക്കൂർ ശരീരം നമ്മളെ നല്ല രീതിയിൽ തിരിച്ചു നോക്കിക്കോ.
1: കറക്റ്റ് കറക്റ്റ് കറക്റ്റ്, നല്ലൊരു കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ, ചേട്ടന്റെ ഈ വാക്കുകളൊക്കെ ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ അല്ലേ.
3: അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഹെൽത്തി ഡേ വിഷയം. ചങ്ങാതിക്കൂട്ടം ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട്, ഇതിലെല്ലാവർക്കും അതുപോലെ ഷക്കിലി ചേച്ചി പ്രത്യേകം വർക്കൗട്ടൊക്കെ ചെയ്യുന്നതാണെന്ന് അറിഞ്ഞു, അവർക്കും ഒരു സ്പെഷ്യൽ ഡേ വിഷയം. എല്ലാവർക്കും ഒരു നല്ലൊരു ഹാപ്പി.
1: ഓക്കെ ഓക്കെ ചേട്ടാ, താങ്ക് യു കേട്ടോ. യെസ്. അപ്പോ രവിചേട്ടനാണ് നമ്മൾ വിളിച്ചത്. രവിചേട്ടൻ ഫുൾ ഓൺ ഫുൾ ഓൺ ആണ് ഹെൽത്തിന് വേണ്ടിയിട്ട്. നല്ലപോലെ ഷുഗർ കട്ട് ചെയ്തു, പിന്നെ വെയിറ്റ് ലൂസ് ചെയ്തു, പിന്നെ നല്ല രീതിയിൽ രണ്ടുനേരം എക്സസൈസ് ചെയ്യുന്നുണ്ട്. സി, ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും ഇൻസ്പിറേഷൻ ആക്കേണ്ട കാര്യങ്ങൾ അല്ലേ. ആറുമാസേ ആയിട്ടുള്ളൂ, ജൂൺ ആയിട്ടുള്ളൂ, ഇനി 6 മാസം നമുക്ക് കിടപ്പുണ്ട് നമ്മുടെ ഹെൽത്ത് ഒന്ന് സെറ്റ് ആക്കാനായിട്ട്. അപ്പൊ ഇതുപോലെ നിങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാൻ പോകുന്ന പാട്ട് എന്ന് പറയുന്നത് ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലെ വിജനതയിൽ എന്ന് പറഞ്ഞ പാട്ടാണ്. ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ മഞ്ജു വാര്യരുടെ ആ ഒരു ക്യാരക്ടർ അല്ലേ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരും. അപ്പൊ ലൈഫിലൊന്ന് റീസ്റ്റാർട്ട് കൊടുക്കുകയും നടക്കാൻ പോയും കോൺഫിഡൻസ് ബിൽഡ് ചെയ്തും ഒരു പുതിയ ലൈഫ് ബിൽഡ് ചെയ്ത ആ ഒരു സ്റ്റോറി ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇതുപോലെ വളരെ വളരെ ചെറിയ സ്റ്റെപ്പുകളെ നമ്മുടെ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ളൂ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് സ്മോൾ സ്മോൾ ഹാബിറ്റ്സ് ആൻഡ് സ്മോൾ സ്മോൾ ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് സ്റ്റൈൽ. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ഇതുപോലെ നിങ്ങൾക്ക് വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 8281509000 എന്നുള്ളതാണ് നമ്പർ. നിങ്ങളുടെ കൂടെ ആർജി ഹീരയാണ്. പാട്ട് കേട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: അങ്ങനെ സമയം 8:42 എന്തൊരു വേഗം സമയം പോണല്ലേ. എന്തായാലും നിങ്ങളുടെ ഈ വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എന്തായി? ഈ ഒരു ജൂൺ മാസമായപ്പോ, 6 മാസമായപ്പോ എന്തൊക്കെ നിങ്ങൾ ചെയ്തു, എന്തൊക്കെ നിങ്ങൾ ചെയ്തില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ.
4: ഹലോ, നമസ്കാരം.
3: നമസ്കാരം, ഇതാരാ?
4: ഞാൻ ബുള്ളറ്റ് ജഗൻ മലപ്പുറം.
3: കേട്ടില്ല.
4: ബുള്ളറ്റ്
3: ജഗൻ. യെസ് ജഗൻ, എന്താണ് അവിടെ വിശേഷം?
4: നല്ല മഴയാണ്. ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ നിൽക്കുന്നു, മഴയായ കാരണം ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ ഒന്ന് വിളിച്ചു നോക്കാം, കിട്ടിയാ കിട്ടി, പോയാ പോയോ എന്ന് വിളിച്ചാ.
3: ഓക്കെ, ശരി. അപ്പൊ എന്തായിരുന്നു ജഗന്റെ ഈ വർഷത്തെ ന്യൂ ഇയർ പ്ലാനുകൾ പറയൂ.
4: ഞാൻ സത്യത്തിൽ ഹീറോ ആ പ്ലാനിങ് ഒന്നും ചെയ്യലില്ല. നമ്മൾക്ക് ആ സമയത്ത് എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നു അത് മുന്നോട്ട് തന്നെ പ്ലാൻ ചെയ്ത് ഒന്നും നടക്കുന്നില്ല.
3: ആണോ? അതെന്തോ?
4: അത് അങ്ങനെയാണ്, നമ്മളിപ്പോ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന എല്ലാം പരാജയം. അത് കാരണം നമ്മളിപ്പോ നാളെ ഇപ്പോ ക്ഷേത്രത്തിൽ കാലത്ത് പോവുകയാണെങ്കിൽ ഒരു 5 മണിക്ക് ഫ്രണ്ട്സ് ആരൊക്കെ വിളിക്കും, ആരൊക്കെ റെഡിയാണോ അവരെ കൂട്ടി പോകാം.
3: ഓക്കെ. അല്ലാതെ ഞങ്ങൾ മുന്നേ കൂട്ടി പ്ലാൻ ഒന്നും ചെയ്യാറില്ല.
4: മുൻകൂട്ടി ഞാൻ ഇതുവരെയും പ്ലാനിങ് ഒന്നും ചെയ്യലില്ല, എല്ലാം ബ്രേക്കപ്പ് ആണ്.
3: ശരി ശരി. അപ്പോ ജഗൻ പറയുന്നത് ജഗന്റെ ലൈഫ് ഇങ്ങനെ പോകുന്നതാണ് ജഗന് നല്ലതായിട്ട്.
4: നമ്മൾ അന്ന് തന്നെ എണീറ്റ് നമ്മൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യണ്ടോ, അതാണ് ചെയ്തിട്ട് മുന്നോട്ട് പോവാ.
3: അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാം അല്ലേ?
4: അത് ഭംഗിയായിട്ട് ചെയ്താൽ മതി, അത് തന്നെ കാര്യത്തിൽ 100% ക്ലിയർ ആണ്.
3: ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് ആർക്കൊക്കെയാണ് വിഷസ്?
4: എന്നിപ്പോ വിശ്വസ്ത നമ്മളുടെ ആർജയിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും, അതുപോലെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ചങ്ങാതി കൂട്ടങ്ങൾക്കും, പിറന്നാൾ ആഘോഷിക്കുന്ന കുട്ടികൾ, വാർഷികങ്ങൾ ആഘോഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും നല്ലൊരു ശുഭദിനം നേരി.
3: ഓക്കെ, താങ്ക് യു ട്ടോ. അപ്പൊ എന്തായാലും ഇനി വിളിക്കണം ട്ടോ. ബൈ. യെസ്. അപ്പോ ജഗൻ പറഞ്ഞിട്ടുള്ളത്, ജഗൻ അങ്ങനെ ഒരു പ്ലാനും ഇല്ല, പ്ലാൻ ഇല്ലാതെ പോവാന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ റെസൊല്യൂഷൻ. അത് നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ജഗൻ പറയുന്നത് അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും ഇതുപോലെ ഓരോരോ രീതികൾ ഉണ്ടായിരിക്കുമല്ലോ, അവരവരുടെ ന്യൂ ഇയറിനെ അവർ നോക്കുന്ന രീതികൾ ഡിഫറെന്റ് ആയിരിക്കും. എന്തായാലും അടുത്ത കോൾ ഉണ്ട് നമുക്ക്. ഹലോ.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. ഇതെന്താ ഒരു എനർജി ഇല്ലാത്തെ?
5: എങ്ങനെയൊന്നും മാറ്റി പറഞ്ഞേ ഉള്ളൂ.
3: ഓക്കെ.

0: ശരി ശരി. അപ്പോ എന്താണ് ഹരിദാസ് ചേട്ടാ അവിടെ വിശേഷം?
1: ഇവിടെ ഇതാ ഇന്നും മഴയൊന്നുമില്ല, വെയിലൊക്കെ അടിക്കുന്നുണ്ട്.
0: ആണോ?
1: ആ വെയിലാണ്.
0: ആ രാവിലെ മഴ ഉണ്ടായിരുന്നോ?
1: രാവിലെ രാത്രിയൊക്കെ ഇങ്ങനെ ചാറിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു.
0: ശരി ശരി.
1: ഗുരുതരമായിട്ടുള്ള മഴയൊന്നും പെയ്തില്ല.
0: ഓക്കെ. അപ്പൊ എന്തായാലും എന്തായിരുന്നു ഈ വർഷം പുതിയ വർഷം തുടങ്ങുമ്പോഴുള്ള തീരുമാനങ്ങളൊക്കെ എന്തായി?
1: ഈ വർഷം മറ്റേ ഞാൻ നോൺ ഒന്നും കഴിക്കില്ല.
0: ഓക്കെ.
1: ഈ വർഷം അല്ല, ഇനി കഴിക്കുകയില്ല.
0: എന്നിട്ട് എന്തായി? ആറു മാസമായിട്ട് അത് കൃത്യമായിട്ട് കൊണ്ടുപോകണ്ടോ?
1: പിന്നെ തീർച്ചയായിട്ടും ഒരു കാര്യം, ഞാൻ നോൺ ഒന്നും കഴിക്കാറില്ല.
0: ഓക്കെ ശരി ശരി ശരി. അപ്പൊ അതായിരുന്നു ഈ വർഷത്തെ തീരുമാനം.
1: തിന്നില്ലേ നമ്മള്? നമ്മളെ പോലെ ജീവനാണല്ലോ ആടും കോഴിയും എല്ലാം.
0: അതെ അതെ.
1: തിന്നാ പറയുമ്പോ അതൊരു സങ്കടമുള്ള കാര്യല്ല, അതോട് നിർത്തി
0: നിർത്തി. എനിക്കത് വേണ്ട.
1: എനിക്കത് വേണ്ട. എന്തിനാണ് ജീവനെ കൊന്നിട്ട് നമ്മൾ സന്തോഷിക്കുന്നത്?
0: ശരി ശരി ശരി. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഈ നോൺ വെജ് ഒക്കെ കഴിക്കുമ്പോ നമുക്ക് ഒരുപാട് പ്രോട്ടീൻ ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ അതില്ലാതെയാകുമ്പോ നമുക്ക് വേറെ എന്തെങ്കിലും പ്രോട്ടീൻസ് നമ്മള് ഭക്ഷണത്തിൽ, വെജിറ്റബിൾസ് ആയിട്ടും
1: മുട്ടയോ അങ്ങനെ എന്തെങ്കിലും
0: അങ്ങനെയൊക്കെ കഴിക്കണം കേട്ടോ. ഓക്കെ അത് മതി, അത്രേ ഉള്ളു. അപ്പൊ ഇനി വേറെ പ്ലാനുകളൊന്നും ഇല്ല? ശരി. അപ്പൊ എടുത്ത ഒരു പ്ലാൻ സക്സസ്ഫുൾ ആയി ആറു മാസം കൊണ്ടുവരുന്നതിന് ആദ്യം ഞാൻ ഇവിടെ ഒരു കൈയടി തരാം കേട്ടോ. അപ്പൊ ഇനി അടുത്ത ആറു മാസം നല്ല ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ. ഓക്കെ
1: തീർച്ചയായിട്ടും.
0: ഓക്കെ. അപ്പൊ ഇന്ന് ആർക്കൊക്കെയാണ് വിഷസ്?
1: വിശ്വസി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്കും
0: ശരി. താങ്ക് യു. അങ്ങോട്ട് നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ ഹരിദാസ് ഏട്ടൻ പറഞ്ഞത് നോൺ വെജ് ഞാൻ കഴിക്കില്ല എന്നൊരു ഡിസിഷൻ ഞാൻ എടുത്തു. 6 മന്ത്സ് സക്സസ്ഫുൾ ആയിട്ട് അതിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ലേ. നമ്മൾ കുറെ കാലം കഴിച്ചുകൊണ്ടിരുന്ന സാധനം പെട്ടെന്ന് നമ്മൾ കഴിക്കാതെ ആവുന്നു. പിന്നെ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ, പിന്നെ നമുക്ക് ഭയങ്കര പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ വല്ല കല്യാണത്തിന് പോകുമ്പോഴോ അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ വളരെ വളരെ വളരെ ഡീസന്റ് ആയിട്ട് അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ. എന്തായാലും അടുത്ത കോളർ വന്നിട്ടുണ്ട്. ഹലോ, ഇതാരാ?
2: സുപ്രഭാതം ഹീര, ഞാൻ ജയരാജ് പാപ്പാല.
0: ഓക്കെ സുപ്രഭാതം. ഇത് ആരാണ്? ജയരാജ് അല്ലേ?
2: ജയരാജ്, ജയരാജ് പാപ്പാല.
0: ഓക്കെ ജയരാജ് ഏട്ടാ.
2: ഗുർഗാവിൽ നിന്ന്.
0: എന്റെ അമ്മ അങ്ങ് മുംബൈന്ന്.
2: ഗുർഗാവിലാണ്.
0: ഓക്കെ ശരി ശരി. അപ്പൊ എന്താണ് മുംബൈയിലെ വിശേഷം? മഴ ഉണ്ടോ മുംബൈയില്?
2: ഓ,
0: ഡൽഹിയോട് ചേർന്ന് ഓക്കെ. ഡൽഹിയിലാണ്. അപ്പൊ ഡൽഹിയിൽ മഴ ഉണ്ടോ?
2: ഇല്ല, നല്ല ചൂടാ.
0: അയ്യോ, ഞങ്ങൾക്ക് ഇവിടെ നല്ല
2: തണുപ്പാണ്.
0: അതെ അതെ അതെ. ശരി. അപ്പൊ എന്തായിരുന്നു ഈ വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ? എന്തായി ജൂൺ ആയപ്പോ?
2: ബൈക്കിൽ കുറെ യാത്ര ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. മുഴുവനായിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ നടത്തി. ഒരു 2 തവണ മധുര യാത്ര നടത്തി. ഒരു 1 തവണ ഹരിദ്വാർ ഋഷികേശ് ഒരു ട്രിപ്പ് നടത്തി. ഇനിയും ലോങ് ജേണീസ് ഒക്കെ നടക്കണം. 2 ദിവസത്തിൽ കൂടുതൽ വീക്കെൻഡ് അല്ലാതെ കിട്ടാത്തത് കൊണ്ട് അങ്ങനെ 2 ദിവസത്തിൽ പോയി വരാവുന്ന ഇടത്തിൽ മാത്രം തൽക്കാലം ഒതുക്കിയിരിക്കുകയാണ്.
0: ശരി. സോളോ ട്രിപ്പുകളാണ്
2: നിർത്തി.
0: സോളോ ആണ് പോവാറ്? സോളോ
2: മധുര സോളോ ആണ് പോയത്. ഋഷികേഷ് ഹരിദ്വാറിലേക്ക് ആന്ധ്രക്കാരനായിട്ടുള്ള എന്റെ ഒരു കൊളീഗിന്റെ കൂടെ പുള്ളിയും കൂട്ടിയിട്ടാണ്
0: പോയത്. ഓക്കെ സൂപ്പർ. അപ്പൊ ഇനിയും അടുത്ത 6 മാസം ഇനിയും ഒരുപാട് യാത്ര ചെയ്യണം എന്നാണ് പ്ലാൻ അല്ലേ?
2: അതെ. കുറച്ച് അല്ലെങ്കിൽ ഈ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് ഇവിടെ ഒന്ന് തണുത്തു കഴിഞ്ഞാൽ
0: ശരി. അപ്പൊ എന്തായാലും ഈ വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ അടിപൊളിയായിട്ട് പോട്ടെ. ഇനിയുള്ള 6 മാസം നന്നായിട്ട് യാത്ര ചെയ്യാൻ പറ്റട്ടെ കേട്ടോ.
2: താങ്ക് യു, താങ്ക്
0: യു. ഓക്കെ. അപ്പൊ ഇനി ആർക്കാണെന്ന് വിശ്വസ്?
2: ഇന്ന് ഹീരയ്ക്ക് തന്നെയാണ്. ഞാൻ ഹീര പരിചയപ്പെടണം എന്ന് വിചാരിച്ച് വിളിച്ചതാണ്. ഇതുവരെയും വിളിച്ചാൽ കിട്ടില്ല, ദൂരായതുകൊണ്ട് വിളിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഞങ്ങളുടെ ഈ അഹല്യാ കുടുംബത്തിലേക്ക് സ്വാഗതം.
0: താങ്ക് യു.
2: എല്ലാവർക്കും ചേർന്ന് ഒത്തുചേർന്ന് ഇങ്ങനെ പോവാം.
0: ഉറപ്പായിട്ടും. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനി വിളിക്കണം കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ എന്തായാലും ജയരാജേട്ടൻ എനിക്കാണ് സ്പെഷ്യൽ ആയിട്ട് വിഷസ് ഒക്കെ തന്നേക്കണേ. താങ്ക് യു സോ മച്ച്. അപ്പോ യാത്ര ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് നല്ല എക്സ്പീരിയൻസുകൾ നമുക്ക് കിട്ടുന്നതും നമ്മൾ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുന്നതും പല കൾച്ചേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ക്രൈസിസ് ഉണ്ടാവില്ലേ, നമ്മളെല്ലാം പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുകയും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, അപ്പോൾ വരുന്ന ഒരു ചലഞ്ചിനെ അല്ലെങ്കിൽ ഒരു ക്രൈസിസിനെ നമ്മൾ നന്നായി ഡീൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ യാത്രകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ജയരാജേട്ടനെ പോലെ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒട്ടും വൈകിക്കേണ്ട, ചിലപ്പോൾ ഈ 6 മാസം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഇനിയും 6 മാസമുണ്ട്. സോ നമ്മളെടുത്ത ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇതിപ്പോൾ എന്നോട് ചോദിച്ചു, ഇപ്പോൾ ഹീര ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും 2 എണ്ണം പറഞ്ഞു വിടാം എന്ന് വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഇത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു കമ്മിറ്റ്മെന്റ് അല്ലേ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചൊരു കാര്യം ഞാൻ ചെയ്യുന്നു പറയുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു സ്നേഹം തോന്നില്ലേ, എന്നോട് തന്നെ ഒരു അഭിമാനമൊക്കെ തോന്നില്ലേ, ഞാൻ കുറച്ചേരം എഴുന്നേറ്റിക്കട്ടെ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇത് അവരവരോട് തോന്നുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ് അല്ലേ, നമ്മളൊരു എടുക്കുന്ന ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ അത് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനുവേണ്ടി എഫേർട്സ് എടുക്കുക, അതിനുവേണ്ടി നമ്മുടെ പല കാര്യങ്ങളും മാറ്റിവെക്കുക. അപ്പം നേരത്തെ രവികുമാർ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്, നമ്മളൊരു 8 മണിക്കൂർ ഉറങ്ങിയാലും ബാക്കിയുള്ള മണിക്കൂറിന്ന് 1 മണിക്കൂർ നമ്മുടെ ഹെൽത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറയുന്നത് വളരെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത്തരത്തിലുള്ള ന്യൂ ഇയർ റെസൊല്യൂഷൻസിന്റെ കാര്യങ്ങളൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോകുന്നത്. ലണ്ടൻ ബ്രിഡ്ജ് എന്ന സിനിമയിൽ നിന്ന് കണ്ണാടി വാതിൽ എന്ന് പറഞ്ഞ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ അഹല്യ എഫ് എം ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം നിങ്ങളുടെ കൂടെ. ദിസ് ഇസ് ആർ ജി ഹീര. അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ, കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: ആ സമയം അങ്ങനെ 8:55 എന്തായാലും അതേ സമയം 1 മണിക്കൂർ ദേ തീർന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് പേര് നമ്മളെ വിളിച്ചു, അവരുടെ ഒരു ന്യൂ ഇയർ റെസല്യൂഷൻസ് ഈ ഒരു 6 മാസമായപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു. ആൻഡ് അതിന്റെ മുന്നേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള 1-2 കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴ കുറച്ച് കാര്യമായിട്ട് ശ്രദ്ധിക്കണം. പല സ്ഥലങ്ങളിലും റെഡ് അലേർട്ടാണ്. കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. പിന്നെ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ യെല്ലോ അലേർട്ടും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ മണ്ണിടിയാനൊക്കെ സാധ്യതയുള്ള ഏരിയയിലൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രിക്കോഷൻസ്, അതുപോലെ തന്നെ അവിടുത്തെ അധികൃതർ തരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറി താമസിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുക. കാരണം ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് കേട്ടോ. പിന്നെ മാത്രമല്ല ട്രോളിംഗിലും അർദ്ധരാത്രി മുതൽ കുറച്ച് നിരോധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാര്, പിന്നെ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ഒരു സമയത്തൊന്ന് ശ്രദ്ധിക്കും. കാരണം ഈ ഒരു മാസം നമുക്കറിയാലോ കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഒക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പൊ എന്തായാലും തൽക്കാലത്തേക്ക് നമ്മുടെ കോൾസ് ഒക്കെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ ഈ പറഞ്ഞ ഈ ഒരു വിഷസിന്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ന്യൂ ഇയർ റെസല്യൂഷൻസ് കേട്ടു അല്ലെ. അപ്പൊ ന്യൂ ഇയർ റെസല്യൂഷൻസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ വർഷം തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒരു ചടങ്ങ് പോലെ അങ്ങ് നെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ കുഴപ്പമില്ല കുറച്ച് നാളൊക്കെ പോവാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ മാക്സിമം നമ്മൾ വെക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് തന്നെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് അത് എന്ന ഓർമ്മ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ മൂവ് ചെയ്യുക, ഹെൽത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ് എനിക്ക് വീണ്ടും വീണ്ടും വീണ്ടും നിങ്ങളോട് എടുത്തു പറയാനുള്ള കാര്യം. അപ്പൊ എന്തായാലും അടുത്ത പാട്ട് ദേ ഇവിടെ വെയിറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം, എന്നിട്ട് നമുക്ക് ബാക്കി വിഷസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട്. അപ്പൊ ഒരു നല്ലൊരു ട്രാക്കാണ് വരാൻ പോകുന്നത്, അല്ലാ വൈകുണ്ഠപുരം എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളുടെ കൂടെ അഹല്യ FM. ദിസ് ഇസ് RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ആ ഒത്തിരി പേരാണ് മെസ്സേജസ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്ന് നിൽക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ വിളിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, ചിലപ്പോൾ ജോലി തിരക്കിലൊക്കെ ആയിരിക്കും. അവരാണ് നമ്മളോട് വിഷസ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ അയക്കുന്നത് അല്ലേ. ഓക്കെ, എന്തായാലും സമയം 9 മണി കഴിഞ്ഞിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ ആർ ജെ ഹീരയാണ് ജോയിൻ ചെയ്യുന്നത്. സോ ഗുഡ് മോർണിംഗ് എന്നിട്ടൊരു മെസ്സേജ് നമ്മുടെ ജനാർദ്ദനൻ ചേട്ടൻ അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ജനാർദ്ദനൻ ചേട്ടാ. അതുപോലെ അടുത്ത മെസ്സേജ് അഷ്റഫാണ് അയച്ചിട്ടുള്ളത്. സ്നേഹം സത്യമാണ്, സത്യം പലപ്പോഴും സുന്ദരമാകാറില്ല, അതുകൊണ്ടായിരിക്കാം സ്നേഹം പലപ്പോഴും സുന്ദരമാകാത്തത്. ഓരോ ദിവസവും നമുക്ക് തരുന്നത് നന്മയുടെ, സ്നേഹത്തിന്റെ ഓരോ പുതിയ കാൽവെപ്പുകളാണ്. ആ കാൽവെപ്പുകൾ സന്തോഷമായിരിക്കട്ടെ. ശുഭദിനം നേരുന്നു എല്ലാ കൂട്ടുകാർക്കും. അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറം. ഓക്കെ അഷ്റഫ്, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മെസ്സേജാണ് അയച്ചിട്ടുള്ളത്. എന്തായാലും ആ സത്യമാകട്ടെ, എല്ലാം സുന്ദരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ഡേ വിഷയാണ്. അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ആരാ നോക്കാം. യെസ്, രാജപ്പനാണ് ഒരു ഗുഡ് മോർണിംഗ്, രാവിലെ വരുന്ന സന്ദേശം എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു മെസ്സേജല്ല, അതിലൊരു സത്യമുണ്ട്. ഉണർന്നപ്പോൾ മറ്റൊരാൾ നമ്മളെ ഓർക്കുന്നു എന്ന സത്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും എല്ലാവരും ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നല്ലൊരു ഡേ നമ്മൾ രാജപ്പൻ ചേട്ടനും വിഷ് ചെയ്തുകൊണ്ട് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ഷീബയാണ്. ഹായ് ഹീരക്കുട്ടി, ഗുഡ് മോർണിംഗ്. നല്ല ടോപ്പിക്ക്. ടോപ്പിക്കിലേക്ക് വന്നാൽ ഞാൻ പ്ലാൻ ചെയ്തതൊന്നും നടന്നിട്ടില്ല, അതുകൊണ്ട് വലിയ പ്ലാനിംഗ് ഇല്ല. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ചങ്ങാതി കൂട്ടം, കൂട്ടുകാർക്കും, ഷക്കീല ചേച്ചി, ഇന്ദിര ചേച്ചി, രത്നാവതി അമ്മ, പ്രേമാമ്മ, കുമാരി ചേച്ചി, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യ മോൾ എന്നിവർക്കും ഹീരക്കുട്ടിക്കും അടിപൊളി ദിവസം ആശംസിക്കുന്നു. ഷീബ ദിനേഷ്, ആലാമരം. താങ്ക് യു ഷീബ ചേച്ചി, എന്തായാലും അവിടെ നല്ലൊരു ദിവസം തന്നെ ആവട്ടെ എന്ന് ഞാൻ വിഷയമാണ് കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞിപ്പ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമസ്കാരം അഹല്യ ഹീര, ഇന്നത്തെ ടോപ്പിക്ക് നന്നായിട്ടുണ്ട്. വിളിച്ചു, കിട്ടിയില്ല. അയ്യോടാ, സങ്കടം ബാക്കി. ഇന്ന് 28-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ചെറുപറമ്പിൽ വിവേക് മോഹന് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു. മലപ്പുറത്ത് നിന്ന് നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ. ഓക്കെ, അപ്പൊ എന്തായാലും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ചെറുപറമ്പിൽ വിവേക് മോഹന് ബർത്ത്ഡേ വിഷസ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ എന്തായാലും നമ്മൾ നല്ലൊരു ഡേ അങ്ങോട്ടും വിഷയമാണ് കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ആരാന്ന് ഞാൻ നോക്കട്ടെ. ചന്ദ്രനാണ് കോയമ്പത്തൂർ നിന്ന്. ഗുഡ് മോർണിംഗ് ഹീര, വെരി എനർജറ്റിക് വോയ്സ്, യുവർ വോയ്സ് ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ, കോയമ്പത്തൂർ. താങ്ക് യു ചേട്ടാ, നല്ലൊരു ഗുഡ് മോർണിംഗ് അങ്ങോട്ടും വിഷ് ചെയ്യുന്നു കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് സന്തോഷ് ആണ്. സന്തോഷ്, ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് മീ നായിപ്പാറ അപ്പു. മധുരം കഴിക്കൽ നിർത്താൻ പ്ലാൻ ഇട്ടു, അത് നടന്നില്ല. 2026 വിപ്ലവം ഈ ജൂണിൽ തുടങ്ങി. പുതിയ പ്ലാൻ, വേറെ അപ്ഡേഷൻസ് വഴിയെ അറിയിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ പ്ലാനുകളൊക്കെ ഞങ്ങൾ ഒന്നും കൂടെ ഒന്ന് റീസ്കെഡ്യൂൾ ചെയ്തിട്ട് അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ നായിപ്പാറ അപ്പുവിനും ഒരു നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് നിഷാന്താണ്. നിഷാന്ത് ഒരു വീഡിയോ ഒക്കെ അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അഹല്യ, ഹീര ആൻഡ് ടീംസ്, എല്ലാവർക്കും കൂൾ കൂൾ മോർണിംഗ് ആണ് നിഷാന്ത്. കുറെ പ്രാവുകളുടെയൊക്കെയുള്ള ഒരു വീഡിയോ ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നിഷാന്ത്. അപ്പൊ എന്തായാലും നല്ല രസമുണ്ട് അത് കാണാൻ. അപ്പോൾ നല്ലൊരു ഡേ അങ്ങോട്ടും വിഷ് ചെയ്യുന്നു. അപ്പൊ ഇതുപോലെ ഒത്തിരി പേര് മെസ്സേജസ് അയക്കേണ്ടത് എപ്പോഴും പലരും ടൈപ്പ് ചെയ്യുന്നൊക്കെ എനിക്ക് കാണുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും വിഷസ് അയക്കാം 8281509000 എന്ന നമ്പറിലേക്ക്. അപ്പോൾ അടുത്ത പാട്ട് ദേ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. പാട്ട് കേട്ടിട്ട് തിരിച്ചൊരു കോക്ടെയിൽ എന്ന സിനിമയിൽ നിന്നാണ് പാട്ട് കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൂടെ അഹല്യ എഫ് എമ്മിൽ, ദിസ് ഇസ് ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറ് വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4.
4: അങ്ങനെ സമയം 9 കഴിഞ്ഞ് 12 ആകുമ്പോൾ ഒത്തിരി പേരുടെ മെസ്സേജസ് ആണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് കേൾക്കണ്ടേ? അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ദിസ് ഇസ് RJ ഹീര. അപ്പൊ നമ്മുടെ മെസ്സേജ് വന്നിട്ട് ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്തിട്ടുണ്ട്. തിരിച്ചും മണിമേഖലയ്ക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ്: ഹായ് ഹീര, ഗുഡ് മോർണിംഗ്. ന്യൂ ഇയർ റെസൊല്യൂഷൻ വലിയ വലിയ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തില്ല, എന്നാൽ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ. ബൈ ശാന്തി, സുമേഷ്, എലപ്പുള്ളി. ഓക്കെ, അത് മതിയല്ലോ. എന്തായാലും ചെറിയ ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് വലിയ വലിയ ചേഞ്ചസിന് കാര്യമാകുക. നമ്മൾ വിചാരിക്കും നമ്മുടെ നമ്മൾ വിചാരിക്കുന്ന ടാർഗറ്റ് ഭയങ്കര വലുതല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതൊന്നല്ല, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ അല്ലെ, മിനി മിനി സ്റ്റെപ്പുകളാണ് വലിയ വലിയ ഡ്രീംസിനും ഗോൾസിനും ഒക്കെ കാരണമാവുന്നത്. അപ്പൊ എന്തായാലും തിരിച്ചും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ, ശാന്തി, സുമേഷ്. അതേപോലെ അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്: നമസ്കാരം ഹീര, 2026 പുതുവർഷം ആഘോഷിച്ചത് ഓർമ്മയുണ്ട്. ദാ വർഷം പകുതിയായി. പുതുവർഷത്തിൽ എടുത്ത തീരുമാനം വളരെ ഒന്നുമില്ല. പാതിയിൽ നിർത്തിയ അതിരാവിലെയുള്ള കുളിയും ചെറിയ വ്യായാമങ്ങളും ഒന്നും ചെറുതായി പൊടിതട്ടിയെടുത്തു. ഓക്കെ, ഉഴപ്പിന്റെ ആശാത്തിയായി മാറിയിരുന്നു ഞാൻ. അതിനൊരു ചെറിയ മാറ്റം വന്നു. ചെറു യാത്രകൾ തുടങ്ങി വെച്ചു. അത് ചെറിയ തോതിൽ തുടരുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയ്ക്ക് കുറച്ച് ഇടവേള വയ്ക്കാൻ മനഃപൂർവ്വം തയ്യാറെടുക്കുന്നുണ്ട്. പിന്നെ എന്നെ ഞാനാക്കുന്ന എന്റെ ചെറിയ ചില പ്രത്യേകതകൾ കുറച്ചുകൂടി സമയം കണ്ടെത്തുന്നുണ്ട്. ദാ മഴ അതിഗംഭീരമായെത്തി, കറണ്ടും പോയി. എല്ലാ കൂട്ടുകാർക്കും മഴ ദിനാശംസകൾ. സുരക്ഷിതമായിരിക്കട്ടെ ഇവരും. ശുഭദിനാശംസകൾ അജിത ചേച്ചി. നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അജിത ചേച്ചി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കതിൽ എടുത്തു പറയേണ്ട കാര്യം മൊബൈൽ ടൈം. നമ്മൾ തന്നെ നമ്മളുടെ സെറ്റിംഗ്സിൽ പോയിട്ട് നമ്മൾ എന്താ പറയുക, പാരന്റൽ കൺട്രോൾ ആൻഡ് സോഷ്യൽ വെൽബീങ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓരോ ആപ്പിലും നമ്മൾ എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഡൂം സ്ക്രോൾ ചെയ്യാതെ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എല്ലായിടത്തും റീൽസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഡോപ്പമിൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മാക്സിമം നമ്മളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാനുള്ള സ്റ്റെപ്പുകൾ എടുത്തു വെക്കുന്നത് വളരെ വളരെ നല്ലതാണ്. എന്തായാലും അജിത ചേച്ചി അതിനൊരു നല്ലൊരു ഇൻസ്പിറേഷൻ ആവട്ടെ നമുക്ക്. അപ്പോൾ അജിത ചേച്ചി നല്ലൊരു മഴ ദിനാശംസ അങ്ങോട്ടും നേരുന്നു കേട്ടോ. എന്റെ അടുത്തത് ജയങ്കർ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട അഹല്യയ്ക്ക് നല്ല മഴയുള്ള ഒരു ഉച്ച നമസ്കാരം നേരുന്നു. ഉച്ച നമസ്കാരമായോ? ഓക്കെ, ഞങ്ങളുടെ പ്രിയ റേഡിയോ ശ്രോതാവിന് എല്ലാം നന്ദിയും അറിയിക്കുന്നു. ഓക്കെ, ഉച്ച നമസ്കാരം മെസ്സേജ് മാറിപ്പോയതായിട്ട് എനിക്ക്. നമസ്കാരം അഹല്യ, പുതിയ RJ ഹീരയ്ക്ക് അഹല്യയിലേക്ക് സ്വാഗതം. എല്ലാ ശ്രോതാക്കൾക്കും അഹല്യയ്ക്കും ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്ക്സ് കൂട്ടുകാർക്കും നല്ലൊരു തണുപ്പും മഴയുമുള്ള സുപ്രഭാതം നേരുന്നു. സ്നേഹത്തോടെ ജയങ്കർ, സലിത, ശ്രീനന്ദ, ഫോർട്ട് കൊച്ചി. ഓ, ഫോർട്ട് കൊച്ചി എന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ അടുത്ത് ഞാൻ ഫോർട്ട് കൊച്ചി പോയിരുന്നത്. ഓക്കെ, എന്തായാലും ജയങ്കർ എനിക്ക് എന്താ പറയുക പുതിയൊരു ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സ്വാഗതമൊക്കെ തന്നിട്ടുണ്ട്. താങ്ക് യു കേട്ടോ. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം അങ്ങോട്ടും വിഷ് ചെയ്യുന്നു. ഞാൻ മെസ്സേജ് ഒന്ന് മാറിപ്പോയി. വായിച്ചു ഞാൻ ഉച്ച നമസ്കാരമൊക്കെ എന്താ പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഇതുപോലെ ഒത്തിരി പേരുടെ മെസ്സേജസ് വായിക്കാനുള്ള ഒരു സംഭവം കിട്ടി. പക്ഷെ ആരൊക്കെ എനിക്ക് വോയിസ് മെസ്സേജ് അയക്കേണ്ട, വോയിസ് മെസ്സേജ് നമുക്ക് കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ മാക്സിമം ടെക്സ്റ്റ് മെസ്സേജ് തന്നെ അയക്കാൻ നോക്കണം കേട്ടോ. അപ്പൊ എന്തായാലും ദേ തൽക്കാലത്തേക്ക് എനിക്കൊരു ബൈ ബൈ പറയാനുള്ള നേരമായിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും 9:30 മണിയാകുമ്പോൾ സെല്ലിലോയിഡാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഇനി ആരുടെങ്കിലും വിശ്വസ് ഞാൻ വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ കോൾ ചെയ്തിട്ട് കിട്ടിയില്ല എന്നുള്ള വിഷമങ്ങളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോണ്ട് വറി, അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ലൈവിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ഡേ ഒരിക്കൽ കൂടി വിഷ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു പല സ്ഥലത്തും റെഡ് അലേർട്ട് ഉണ്ട്, നിങ്ങളുടെ ഏരിയയെ പറ്റി നിങ്ങൾക്കാണ് അറിയുക. സോ അത്ര അപകടം പിടിച്ച വേഗതയിലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കണം എന്നും കൂടി ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാൻ കേട്ടോ. അപ്പം നല്ലൊരു ദിവസമാവട്ടെ, നല്ല മഴ ദിന ആശംസകളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എൽസമ്മ എന്ന ആൺകുട്ടി എന്ന സിനിമ എന്നാണ് പാട്ട് കേൾക്കാൻ പോകുന്നത്. സോ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് അഹല്യ FM ൽ RJ ഹീരയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സെല്ലുലോയിഡ്.
1: നമസ്കാരം ഡിയർ ഫ്രണ്ട്സ്, സെല്ലുലോയിഡ് ഹോളിവുഡ് സ്പെഷ്യലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വാർജെ അഹല്യ. അപ്പോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് ഇംഗ്ലീഷ് സിനിമയായിട്ടുള്ള ഗിഫ്റ്റ് ആഡ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം കേട്ടോ. ഇന്ന് നമ്മൾ സെല്ലുലോയിഡിൽ പറയാൻ പോകുന്ന ആ ഒരു സിനിമ, ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാല് മുഖത്തൊരു വലിയ ചിരിയും ഒപ്പം നമ്മുടെ കണ്ണുകളും നിറയ്ക്കുന്നുള്ളതാണ്. ആ ഒരു സിനിമ ഏതാണെന്നറിയോ? ദി പീനട്ട് ബട്ടർ ഫാൽക്കൺ. ദി പീനട്ട് ബട്ടർ ഫാൽക്കൺ എന്ന സൂപ്പർ ഹിറ്റ് അഡ്വഞ്ചർ ചിത്രത്തിന്റെ ഫുൾ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സെല്ലുലോയിഡിൽ. നമുക്കിതിന്റെ വളരെ രസകരമായ ഒരു കഥയിലേക്ക് കടന്നാലോ. നമ്മുടെ കഥയിലെ പ്രധാന നായകൻ സാക്ക്. സാക്കിന് ഡൗൺ സിൻഡ്രോം ഉള്ളതുകൊണ്ട് സ്വന്തം കുടുംബം അവനെ ഉപേക്ഷിച്ചു പോയതാണ് കേട്ടോ. ഒരു പാവം പയ്യൻ. അവനെ നോക്കാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് വടക്കൻ കരോളിനയിലെ ഒരു വൃദ്ധസദനത്തിലാണ്, ഒരു നഴ്സിംഗ് ഹോമിലാണ് അവനെ താമസിപ്പിച്ചിരിക്കുന്നത്. ഗവൺമെന്റിന്റെ സുരക്ഷയിലാണ് അവൻ കഴിയുന്നത്. പ്രായമായ അപ്പൂപ്പന്മാരുടെ കൂടെയാണ് കേട്ടോ അവന്റെ താമസം. എന്നാൽ പോലും അവന്റെ മനസ്സിൽ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അവന്റെ ഹീറോ ആയ സാൾട്ട് വാട്ടർ റെഡ് നെക്ക് എന്ന പ്രശസ്ത റെസ്ലറുടെ സ്കൂളിൽ പോയിട്ട് ഗുസ്തിയൊക്കെ പഠിക്കുക. അങ്ങനെ അവൻ അദ്ദേഹത്തിന്റെ റെസ്ലിംഗ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ടി വിയിൽ കണ്ടുകൊണ്ടേയിരിക്കും. സാക്ക് എപ്പോഴും അതൊക്കെ കണ്ടിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അവിടെ അവനെ നോക്കുന്ന സ്നേഹനിധിയായിട്ടുള്ള ഒരു വോളണ്ടിയർ ഉണ്ട്, എലാനോ. എലോണോർ എന്നാണ് ആ ഒരു ലേഡിയുടെ പേര്. എന്നാൽ അവിടെയുള്ള ജീവിതം അടുത്ത് സാക്ക് എന്തിയാണ്, തന്റെ റൂംമേറ്റ് ആയിട്ടുള്ള ഒരു അപ്പൂപ്പന്റെ സഹായത്തോടെ അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് പ്ലാൻ ചെയ്യാണ്. ഒരു രാത്രിയിൽ ശരീരം മുഴുവൻ ലിക്വിഡ് സോപ്പ് തേച്ച് വഴുക്കലാക്കിയിട്ട് ജനലിന്റെ കമ്പിക്കിടയിലൂടെ ഇങ്ങനെ തുണിയെ കുരിഞ്ഞു കളഞ്ഞ് ഒരു ഇന്നർവെയർ മാത്രം ഇട്ടുകൊണ്ട് സാക്ക് എന്ത് ചെയ്യാ, അവിടെ നിന്നും ചാടി കടക്കാണ്. അങ്ങനെ ആ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നേരം പുലരുന്ന സമയത്ത് അവൻ എവിടെയാണ്, പുറത്താണ്. ആ ഒരു കെയർ ഹോമിൽ നിന്നും അവൻ പുറത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ അവൻ ഒളിക്കാൻ വേണ്ടി സ്ഥലങ്ങൾ തപ്പുന്ന സമയത്തെ കടൽ തീരത്ത് കിടക്കുന്ന ഒരു പഴയ മീൻപിടുത്ത ബോട്ടിലേക്ക് കയറി വിളിച്ചിരിക്കുകയാണ്. ആ ബോട്ട് മറ്റാരുടേതായിരുന്നില്ല, നമ്മുടെ കഥയിലെ രണ്ടാമത്തെ നായകനായ ടൈലറുടേതായിരുന്നു. ടൈലർ സ്വന്തം സഹോദരന്റെ മരണശേഷം കടുത്ത മാനസിക വിഷമത്തിൽ ജീവിക്കുന്ന, ഒരു നിയമവും കാര്യങ്ങളൊന്നും നോക്കാത്ത കട്ട ഒരു ലോക്കൽ ക്യാരക്ടർ. അവിടെ നിന്നാണ് ഈ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള മനുഷ്യരുടെ ആ വലിയ കണ്ടുമുട്ടൽ ആരംഭിക്കുന്നത്. അത് നമുക്ക് കേട്ടാലോ? കേൾക്കാം സെല്ലുലോയിഡിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേഡിയം വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Celluloid.
1: വെൽക്കം ബാക്ക് ടു സെല്ലലാർഡ്. സെല്ലലാർഡുമായി സിനിമാ വിശേഷം പങ്കുവയ്ക്കാൻ കൂടെയുണ്ട് ഞാൻ ആയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ടൈലറുടെ ബോട്ടിൽ സാക്ക് ഒളിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് അല്ലേ? സത്യത്തിൽ ടൈലറും വലിയൊരു പ്രശ്നത്തിൽ പെട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അവിടുത്തെ വലിയ ലോക്കൽ ഗുണ്ടകളുടെ വലകൾ മോഷ്ടിച്ചതിന് അവർ ടൈലറെ നല്ല രീതിയിൽ തല്ലാൻ വേണ്ടി നടക്കാണ്. പ്രതികാരമായിട്ട് നമ്മുടെ ടൈലർ അവരുടെ വിലയേറിയിട്ടുള്ള സാധനങ്ങളൊക്കെ കത്തിച്ച് കളഞ്ഞുകൊണ്ട് അവിടെ കിടക്കുന്ന ആ ബോട്ടും എടുത്ത് ഫ്ലോറിഡയിലേക്ക് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. ആ വഴിക്ക് വെച്ചാണ് തന്റെ ബോട്ടിൽ ഒരു ഇന്നർ മാത്രം ഇട്ടിരിക്കുന്ന സാക്കിനെ ടൈലർ കാണുന്നത്. തുടക്കത്തിൽ ടൈലറിന് ഇവനൊരു വലിയ ഭാരമായിട്ട് തന്നെയാണ് തോന്നുക. ഏതാണ് ഇവൻ, എന്താണ് ഇവന്റെ ഉദ്ദേശം എന്നുള്ളൊരു രീതിയായിരുന്നു. ഒട്ടും താല്പര്യമേ ഇല്ലായിരുന്നു. അവൻ സാക്കിനെ വഴിയിൽ ഇറക്കി വിടാൻ നോക്കുന്നുണ്ട്. എന്നാൽ സാക്കിന് സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവന്റെ ഈ നിഷ്കളങ്കതയും റെസ്ലിംഗ് പഠിക്കണമെന്ന ആ കട്ട വാശിയൊക്കെ ടൈലറുടെ കല്ലായിട്ടുള്ള ആ മനസ്സിനെ അലയിച്ചിങ്ങനെ കളയാണ്, ഒന്ന് മെൽറ്റാക്കാണ് കേട്ടോ. അങ്ങനെ ടൈലർ അവനെ കൂടെ കൂട്ടാനായിട്ട് തീരുമാനിക്കുകയാണ്. പോലീസും ഗുണ്ടകളും പുറകെ ഉള്ളത് കൊണ്ട് അവൻ എന്ത് ചെയ്യാണ്, മെയിൻ റോഡൊക്കെ ഒഴിവാക്കി കാട്ടിലൂടെയും പുഴയിലൂടെയും ഒക്കെ ഒരു വലിയ ചെങ്ങാടൊക്കെ ഉണ്ടാക്കി അങ്ങനെ യാത്ര ചെയ്യാണ്. ഈ ഒരു യാത്രയിലുടനീളം ടൈലർ സാക്കിനെ ഒരു രോഗിയായിട്ടല്ല, മറിച്ച് തന്റെ കൂടെയുള്ള ഒരു കട്ട ചങ്കായിട്ട് അങ്ങനെ കാണാണ്. അവൻ സാക്കിനെ നീന്താൻ പഠിപ്പിക്കുന്നുണ്ട്, തോക്ക് ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം അവർക്ക് കഴിക്കാൻ ഒന്നും ഇല്ലാതെ വന്നപ്പോൾ സാക്ക് പറയുന്നുണ്ട് അവന് പീനട്ട് ബട്ടർ ഭയങ്കര ഇഷ്ടമാണെന്ന്. അങ്ങനെ അവർ ഒരു റിസലിംഗ് പേര് കണ്ടുപിടിക്കുകയാണ്, ദി പീനട്ട് ബട്ടർ ഫാൽക്കൺ. ഇതിനിടയിൽ സാക്കിനെ കാണാതായി എന്ന് പറഞ്ഞ നഴ്സിംഗ് ഹോമിൽ നിന്നും എലനോർ ഇവര് തിരിഞ്ഞിങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഒടുവിൽ അവൾ ഇവരെ കണ്ടെത്തുകയാണ് കേട്ടോ. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കേട്ടാലോ. കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്. പാട്ടൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം സല്ലാഡിലേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സലാഡ് ആണ്. കഥ അതിന്റെ ഏറ്റവും ത്രില്ലിംഗ് ആയ ഒരു ഘട്ടത്തിലേക്ക് അങ്ങ് കടക്കാൻ പോവാണ്. സാക്കിനെ കണ്ടുപിടിച്ച എലനോർ അവനെ തിരികെ കൊണ്ടുപോവാനായിട്ട് നോക്കാണ്. എന്നാൽ സാക്കിന്റെ സന്തോഷം ഈ യാത്രയിലാണെന്നും അവന്റെ സ്വപ്നം ആ ഒരു റെസ്ലിംഗ് സ്കൂളിൽ എത്തുക എന്നതാണെന്നൊക്കെ ടൈലർ അവൾക്ക് ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. സാക്കിന്റെ ആഗ്രഹം കണ്ട് എലനോറും ഒടുവിൽ ആ ഒരു യാത്രയിൽ പങ്കാളിയാവാണ്. അങ്ങനെ അവർ മൂന്ന് പേരും ഒന്നിച്ച് ആ ഒരു റെസ്ലറുടെ വീട് തേടി ഒടുവിൽ അവിടേക്ക് കറക്റ്റായിട്ട് അവർ എത്തുന്നുണ്ട്. എന്നാൽ അവിടെ എത്തുമ്പോഴാണ് അവർക്ക് വലിയൊരു നിരാശ ഉണ്ടാവുന്നത്. അതായത് സാക്കിന്റെ ഹീറോ ആയ ആ സാൾട്ട് വാട്ടർ റെഡ്നെക്ക് ഉണ്ടല്ലോ, ഇപ്പോൾ വലിയൊരു റെസ്ലറൊന്നുമല്ല. അയാൾ പണ്ടേ ഫീൽഡ് ഔട്ടായിട്ട് ദരിദ്രനായി ജീവിക്കുന്ന ഒരു പാവ മനുഷ്യനാണ്. അങ്ങനെ നമ്മുടെ സാക്കിന്റെ കയ്യിലുള്ള ആ ഒരു വീഡിയോ കാസറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കാണ്. അങ്ങനെ അതിനുശേഷം ആ റെസ്ലർ പറയുന്നുണ്ട്, പഴയ സ്കൂളും റെസ്ലിംഗ് കാര്യങ്ങളും ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല എന്നുള്ള പറയുന്ന സമയത്ത് നമ്മുടെ സാക്ക് ആകെ ഇങ്ങനെ തകർന്നു പോവാനട്ടോ. എന്നാൽ സാക്കിന്റെ നിഷ്കളങ്കമായ സ്നേഹവും അവന്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട് ആ ഒരു പഴയ റെസ്ലറുടെ മനസ്സങ്ങ് അലിയാണ്. അവൻ എന്ത് ചെയ്യാന്നറിയോ, അവൻ സാക്കിനെ തന്റെ കൂടെ താമസിപ്പിച്ച് ഗുസ്തിയിലെ അടവുകളെല്ലാം അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാണ്. മാത്രല്ല ട്ടോ, അടുത്തുള്ള ഒരു ലോക്കൽ റെസ്ലിംഗ് മത്സരത്തിൽ സാക്കിനെ പീനട്ട് ബട്ടർ ഫാൽക്കൺ എന്ന പേരിൽ റിങ്ങിലേക്ക് ഇറക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ സാക്കിന്റെ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം അവിടെ സഫലമാവാനായിട്ട് പോകുന്ന നിമിഷം. എന്നാൽ മത്സരം നടക്കുന്ന അന്ന് രാത്രി ടൈലറെ തിരിഞ്ഞ് ആ പഴയ ഗുണ്ടകൾ അവിടേക്ക് എത്തുകയാണ്. സുഹൃത്തുക്കളെ, റിങ്ങിൽ സാക്ക് വലിയൊരു വില്ലൻ റെസ്ലറോട് ഗുസ്തി പിടിക്കുമ്പോൾ പുറത്ത് ടൈലറെ ആ ഗുണ്ടകൾ ക്രൂരമായിട്ട് അടിച്ചു വീഴ്ത്താണ്. അവിടെ നടക്കുന്ന ഞെട്ടിക്കുന്ന ക്ലൈമാക്സ് അതാണ് ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Celluloid.
1: അങ്ങനെ സെല്ലാർഡിന്റെ സിനിമാ വിശേഷത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെല്ലാർഡ്. അങ്ങനെ ആ റിംഗിൽ, റെസ്ലിംഗ് നടക്കുന്ന ആ റിംഗിൽ സാക്കിനെതിരെ നിൽക്കുന്നത് സാംസൺ എന്ന ക്രൂരനായിട്ടുള്ള ഒരു ഭീമൻ റെസ്ലർ ആണ് കേട്ടോ. അവൻ സാക്കിനെ കളിപ്പിക്കാൻ വേണ്ടി ക്രൂരമായി തല്ലാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്താണ് പുറത്ത് ഗുണ്ടകൾ ടൈലർ തല്ലി ചതയ്ക്കുന്നത് സാക്ക് കാണുന്നത്. തന്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് ടൈലർ ചോറി ഒളിപ്പിച്ച് കിടക്കുന്നത് കണ്ടതും സാക്കിന്റെ ഉള്ളിൽ ആ ഒരു പീനട്ട് ബട്ടർ ഫാൽക്കൺ ഉണ്ടല്ലോ, അങ്ങ് ഉണരാണ് വെച്ചാൽ വരെ. പിന്നെ അവൻ തന്റെ ഹീറോ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു അൾട്ടിമേറ്റ് അടവൊക്കെ പുറത്തെടുക്കാണ്. ആ ഭീമൻ റെസ്ലർ എടുത്ത ഒരൊറ്റ എയറാണ് അതും ആ റിങ്ങിനെ പുറത്തേക്ക് ഇട്ടോ. അങ്ങനെ സാക്ക് ആ മത്സരത്തിൽ വമ്പം വിജയം നേടാണ്. കാണികൾ മുഴുവൻ എഴുന്നേറ്റ് നിന്നിങ്ങനെ കൈയടിക്കുന്നുണ്ട്. അതിനുശേഷം പരിക്കേറ്റ ടൈലറേയും കൊണ്ട് എലനോറും സാക്കും അങ്ങ് ഹോസ്പിറ്റലിലേക്ക് കുതിക്കുകയാണ്. ഈ സിനിമയുടെ അവസാന രംഗം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ. അതായത് ടൈലർ സുഖം പ്രാപിച്ചതിന് ശേഷം അവർ മൂന്നുപേരും ഒന്നിച്ച് ഒരു കാറിൽ ഫ്ലോറിഡയിലേക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. എലനോറും ടൈലറും അങ്ങനെ പ്രണയത്തിലാവാണ്. സാക്ക് അവർക്കൊപ്പം ഒരു പുതിയ കുടുംബത്തിലെ അംഗത്തെ പോലെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഈ ഡൗൺ സിൻഡ്രോം ഉള്ളവർക്ക് സമൂഹത്തിൽ നമ്മൾ കാണിക്കുന്ന സഹതാപമൊന്നുമല്ലല്ലോ ശരിക്കും വേണ്ടത്. അവരെ നമ്മളെപ്പോലെ ഒരാളായിട്ട് കൂടെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു സ്നേഹവും കരുതലൊക്കെയാണ് ആ ഒരു കാര്യമാണ് ഈ ഒരു സിനിമ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ടൈലർ നിസ്ലന്റ്, മൈക്ക് ഷോട്ട്സ് എന്നിവർ ചേർന്നാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത്. ഷിയാ ലാബാഫിമിന്റെ കരിയറിലെ ഏറ്റവും സ്വാഭാവികമായ അഭിനയമാണ് കേട്ടോ. യഥാർത്ഥത്തിൽ ഡൗൺ സിൻഡ്രോം ഉള്ള സക്രിയ ഗോഡ്സാഗർ എന്ന നടൻ തന്നെയാണ് സാക്കായിട്ട് ജീവിച്ചിരിക്കുന്നത്. അവരുടെ ആ ഒരു കെമിസ്ട്രി തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം. ചുരുക്കത്തിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഡിപ്രഷൻ തോന്നുന്ന സമയത്ത് മനസ്സ് നിറയ്ക്കാൻ കണ്ടിരിക്കേണ്ട ഒരു കൊച്ചു മാസ്റ്റർ പീസ് ചിത്രമാണ് ദ പീനട്ട് ബട്ടർ ഫാൽക്കൺ. അപ്പോൾ സെല്ലാർഡിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത തവണ മറ്റൊരു മികച്ച സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ കാതോരം എത്തും. അതുവരേക്കും Stay happy, love cinema, bye from your RJ Ailya. Studio with Ahilya from 9.4 KTK to Kotukudam.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഭായിയോം ഓർ ബഹനോ, വർഷത്തിൽ 365 ദിവസം ഉണ്ടെങ്കിൽ അതിൽ കുറഞ്ഞത് 300 ദിവസവും ഞാൻ മഖാന കഴിക്കാറുണ്ട്. ഇതാരാ പറഞ്ഞെന്നറിയാവോ? ഈ പറയുന്നത് ഞാനാണ്. പക്ഷെ ഈ ഭായിയോം ഓർ ബഹനോം പറഞ്ഞ് പിന്നെ ഈ മഖാനയുടെ കാര്യമൊക്കെ പറഞ്ഞത് ആരാണ് എന്നൊക്കെ അറിയാവോ? നിങ്ങൾ ഈ ഒരു വിഷയം കേട്ടായിരുന്നോ? എന്തായാലും ഇത് കാലിഡോസ്കോപ്പിന്റെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. ഞാൻ ഈ പറഞ്ഞത് കേട്ട് ഞെട്ടണ്ട. ഇത് ഞാനായിട്ട് ഉണ്ടാക്കി പറഞ്ഞ ഡയലോഗല്ല. അടുത്തിടെ ബീഹാറിൽ ഭാഗൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാസ് പൊതു റാലി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അവിടെ എത്തി. അദ്ദേഹം മൈക്കിലൂടെ പരസ്യമാക്കിയ അദ്ദേഹത്തിന്റെ ഒരു സീക്രട്ട് ഡയറ്റാണ്. കേട്ടവരിപ്പോ ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ്, ഞെട്ടിത്തിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇതാണ് മോദിജിയുടെ എനർജിയുടെ രഹസ്യം അല്ലേ? അല്ല, എന്താണ് ഈ പറഞ്ഞ മഖാന? സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ചയാണ്. സംഗതി സത്യമാണ്, ഡയറ്റിങ്ങിന്റെ കാര്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ആള് കട്ട സ്ട്രിക്റ്റ് ആണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും ഭായിയോം ഓർ ബഹനോ, വർഷത്തിൽ 365 ദിവസം ഉണ്ടെങ്കിൽ അതിൽ കുറഞ്ഞത് 300 ദിവസവും ഞാൻ മഖാന കഴിക്കാറുണ്ട്. എന്നാലും എന്താണ് ഈ മഖാന? ആരാണ് ഈ മഖാന? നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടാവും അല്ലെ, ഈ മഖാന എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ സംഭവമാണോ? അതൊക്കെ നമുക്ക് കേൾക്കാം. വെൽക്കം ടു കാലിഡോസ്കോപ്പ്. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. യു ആർ ലിസണിംഗ് ടു അഖിലിയ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട്ടു.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: തിയേറ്ററിൽ പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പോപ്കോൺ. ചില ആളുകൾക്ക് ഇത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ നോക്കാറുണ്ട്, പോപ്കോൺ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ നഗരങ്ങളിൽ ഹൈടെക് ആയിട്ടുള്ള ഓഫീസുകളിലും വീടുകളിലും അവരുടെ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന്റെ, നമ്മൾ രാവിലെ കഴിക്കുന്ന പ്രഭാത ഭക്ഷണത്തിന്റെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി മാറിയിരിക്കുകയാണ് ഈ വെളുത്ത കുട്ടി പോലത്തെ സാധനം. ഒരു കുഞ്ഞ് റൗണ്ടാണ് കേട്ടോ, അതായത് പപ്പടം പോലത്തെ റൗണ്ടല്ല, വേറൊരു റൗണ്ട്. നമ്മൾ ഈ കുഞ്ഞ് ചെറിയ പന്തൊക്കെ കിട്ടൂലേ, വാങ്ങിക്കാൻ കിട്ടൂലേ കളിക്കാൻ വേണ്ടിയിട്ട്, അപ്പം അതിൻ്റെ ഒരു ചെറുതാണ്. സംഗതി മറ്റൊന്നുമല്ല, നമ്മുടെ താമര ഇതളില്ലേ, താമര ഇതളുകളുടെ വിത്തുകൾ, ലോട്ടസ് സീഡ്സ് വറുത്തെടുക്കുന്നതാണ് ഈ മഖാന എന്ന് പറയുന്നിട്ടുള്ള സംഗതി. ഈ മഖാനയുടെ ഗുണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ കഴിക്കുന്നതൊക്കെ നിർത്തും. കാരണം കൊഴുപ്പെന്ന് പറയുന്ന സംഗതി സീറോയാണ്. വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവരുടെ മെയിൻ ഐറ്റാണ് ഈ മഖാന. കാൽഷ്യം സൂപ്പർ പവറാണ്, എല്ലിനൊക്കെ നല്ല ബലം കിട്ടും, പിന്നെ തിന്നാൻ നല്ല ക്രിസ്പിയാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ന്യൂ ജനറേഷൻ ഫുഡ്സ് ഉണ്ടല്ലോ, അതായത് ഒരുപാട് ഫുഡ്സ് ഉണ്ടല്ലോ, ജങ്ക് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കുറേ കാര്യം, പക്ഷെ എന്നാലും നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റാത്ത സംഭവം. അങ്ങനെയൊക്കെ ഭക്ഷണങ്ങളൊക്കെ കണ്ട് അതിന് പുറകെ പോകുന്ന നമ്മുടെ ജനറേഷനെ രക്ഷിക്കാൻ വന്നൊരു അവതാരമാണ് മഖാന എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം അതിലും വലിയൊരു ട്വിസ്റ്റാണ്. നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഒരു ഫേവറേറ്റ് ഫുഡ്, അതായത് വർഷത്തിൽ 365 ദിവസം ഉണ്ടെങ്കിൽ 300 ദിവസവും ഒരു നേരം കഴിക്കുന്ന ഭക്ഷണമാണ് മഖാന എന്നാണ് പറഞ്ഞത്. അതിനപ്പുറം എന്താണ് ട്വിസ്റ്റ് എന്നൊക്കെ കേൾക്കാം കാലിഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ പ്രധാനമന്ത്രി വെറുതെ മക്കാന കഴിച്ച് നമുക്ക് ഇൻസ്പിറേഷൻ തരല്ല ചെയ്തത്. 365 ദിവസത്തിൽ 300 ദിവസവും മക്കാന കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്നൊക്കെ പറഞ്ഞ് ഈ മക്കാനയെ കുറിച്ചുള്ള ധാരാളം ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടു. പക്ഷേ ആ കാര്യം മാത്രമല്ല കേട്ടോ പറഞ്ഞ്, ഈ മക്കാനയെ പിടിച്ചൊരു ആഗോള ബ്രാൻഡ് ആക്കാനുള്ള കട്ട പ്ലാനിലാണ് സെൻട്രൽ ഗവൺമെന്റ്. ബീഹാറിലെ കർഷകരുടെ ലൈഫ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മക്കാന ബോർഡ് തന്നെ രൂപീകരിക്കും എന്നാണ് മോദിജി പറഞ്ഞിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ബീഹാറിലെ വയലുകളിൽ നിന്ന് നേരിട്ട് അമേരിക്കയിലെയും ലണ്ടനിലെയും വലിയ വൻകിട സൂപ്പർ മാർക്കറ്റുകളിലേക്ക് അവിടെയുള്ള ആളുകളിലേക്ക് ഒക്കെ നമ്മുടെ മക്കാന പറക്കും. അപ്പോൾ ഒരു ആഗോള ബ്രാൻഡ് നമ്മുടെ നാട്ടിൽ നിന്ന് വരാനായിട്ട് പോവാണ്, അതും മക്കാന എന്ന് പറയുന്ന ആ ഒരു സംഗതിയിലൂടെ. നിങ്ങൾ ഈ മക്കാന കഴിച്ചിട്ടുണ്ടോ?

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അതെ, 1 കിലോ ഒച്ചു ഫ്രൈ എടുക്കട്ടെ. എന്താ ചോദിച്ചത്? കൊച്ചു ഫ്രൈയോ? ഒച്ചിനേക്ക് ആരെങ്കിലും കഴിക്കോ കുട്ടി എന്നിപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഒരു 1.5 തീറ്റ മത്സരം നടന്നിരിക്കുകയാണ്, അതും ഒച്ചുകളെ തിന്നുന്ന മത്സരം. സംഗതി കേൾക്കുമ്പോ എന്റെ കണ്ണ് തള്ളിയായിരുന്നു. ഒരു പ്രാവശ്യം നമ്മൾ പറമ്പിൽ കാണുന്ന തട്ടിത്തെറിപ്പിക്കുന്ന ഒച്ചാണ് ഇവിടുത്തെ താരം. ഓരോ നാട്ടിലെയും സംസ്കാരവും ഭക്ഷണ രീതിയും ഒക്കെ വ്യത്യസ്തമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒച്ചിനെ തിന്നാൻ വേണ്ടിയിട്ടൊരു ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാൽ അത് ലേശം കടുപ്പല്ലേ? എന്നാല് അങ്ങനെ ഒരു മത്സരം നടക്കുന്നുണ്ട്. നടന്നു കഴിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. സ്പെയിനില് ലീഡ എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട്, അവിടെയാണ് ഈ പറയുന്ന സംഭവം നടന്നത്. അവിടുത്തെ പ്രദേശവാസികൾ, അവിടെ താമസിക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവമാണ് ഒച്ചുകൾ. ഈ കഴിഞ്ഞ മെയ് മാസമാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടന്നത്. ആ ഫെസ്റ്റിവലില് ഒരുപാട് പേര് പങ്കെടുത്തു. കൃത്യമായി കണക്ക് പറയുകയാണെങ്കിൽ, കൃത്യമായിട്ടുള്ളൊരു കണക്കില്ല, 200,000+ ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടി ഒച്ചുകളെ അങ്ങോട്ട് കപ്പയും മീൻകറിയും കഴിക്കുന്ന പോലെ കഴിച്ച് തീർത്തു എന്നാണ് പറയുന്നത്. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു റെക്കോർഡിനെ കുറിച്ച് പറയുമ്പോഴേ, ഈ ഒച്ചുതീറ്റ ഉത്സവമൊക്കെ സമാപിച്ച സമയത്ത് അവിടെ ആകെ വിറ്റുപോയത് 3 കിലോ ഒച്ചുകളാണ്. ഒച്ചുകളാണ് എന്ന് ഊഹിക്കാനായിട്ട് പറ്റുമോ? 1-2 കിലോ അല്ല, അന്യായമായ 14,000 കിലോ ഒച്ചുകളാണ് അവിടുത്തെ ജനങ്ങൾ തിന്നു തീർത്തത്. നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്യുമ്പോൾ ഒച്ചിനെ കാണുമ്പോൾ ഉപ്പിടാൻ ഓടുന്ന നമ്മളെവിടെ? ഈ 14 ടൺ ഒച്ചിനെ ചവച്ചരിച്ച് നിന്നത് സ്പെയിൻകാർ എവിടെ അല്ലേ? എന്തായാലും സംഗതി വെറൈറ്റി തന്നെയല്ലേ. അതുകൊണ്ടാണ് ഈ കാര്യം കാലിഡോസ്കോപ്പിൽ ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റിൽ നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്. എന്തായാലും ഇനിയും നമുക്ക് കുറച്ച് വിശേഷങ്ങളോട് കേൾക്കണം. ബട്ട് ബിഫോർ ദാറ്റ് നല്ല പാട്ടിലേക്ക് പോവാണ്. പാട്ട് കേട്ടിട്ട്

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട. മൂന്നാർ പോവാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അല്ല, പ്ലാൻ ഉണ്ടോ ഇല്ലയോ എന്ന് പറ, എന്നിട്ട് വേണം എനിക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ. മൂന്നാർ സന്ദർശിക്കാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് പറയാനുണ്ട് എനിക്ക് അവരോട്. വരുന്ന ജൂലൈ മാസം മുതൽ മൂന്നാറിലേക്ക് വരുന്ന ആളുകളിൽ നിന്ന്, സഞ്ചാരികളിൽ നിന്ന് ഫീസ് ഈടാക്കാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരിക്കുകയാണ്. വെറുതെ ഒരു പഞ്ചായത്ത് മാത്രമല്ല കേട്ടോ, അയൽ പഞ്ചായത്തായിട്ടുള്ള ദേവികുളം പഞ്ചായത്തുമായിട്ട് കൈകോർത്തിട്ടാണ് ഇങ്ങനെ ഒരു പുതിയ പദ്ധതി നടപ്പാക്കുന്നത്. അല്ല, ഈ ഫീസ് വാങ്ങാൻ വേണ്ടി ഇവരെന്താണ് ചെയ്യാൻ പോകുന്നേ എന്ന് ചോദിച്ചാൽ, മൂന്നാറിന്റെ പ്രധാനപ്പെട്ട പ്രവേശന കവാടങ്ങളുണ്ടല്ലോ, അതിൽ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഹരിത ചെക്ക് പോസ്റ്റുകൾ, ഗ്രീൻ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കും. അങ്ങോട്ട് കടക്കണമെങ്കിൽ ഈ ചെക്ക് പോസ്റ്റുകളിൽ നമ്മൾ നോട്ടിറക്കേണ്ടി വരും, ദുട്ട് കൊടുക്കേണ്ടി വരും, പൈസ എണ്ണി കൊടുക്കേണ്ടി വരുന്നത്. പ്രകൃതി സംരക്ഷണവും മാലിന്യ നിർമ്മാർജ്ജനവും ഒക്കെയാണ് ലക്ഷ്യമെങ്കിലും, മൂന്നാറിലേക്ക് വെറുതെ ഒന്ന് കാറ്റുകൊള്ളാൻ പോകുന്ന നമ്മുടെ കെട്ടുപോയ ബഡ്ജറ്റ് ട്രിപ്പുകാരെ ഇതെങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പൊ ഏതൊക്കെ വഴിയിലൂടെയാ വന്നാലാണ് പണി കിട്ടുക എന്നൊക്കെ കൃത്യമായി അറിഞ്ഞിരിക്കണമല്ലോ. അത് കൃത്യമായി ഞാൻ പറഞ്ഞു തരാം പാട്ടിന് ശേഷം. ഇത് കാലിഡോസ്കോപ്പ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: മൂന്നാറിലേക്ക് വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾ ഈ മൂന്ന് റൂട്ടുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. മൂന്നാറിന്റെ പ്രധാനപ്പെട്ട കവാടങ്ങളായിട്ടുള്ള മൂന്നിടങ്ങളിലാണ് ഇനി മുതൽ ജൂലൈ മുതൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാൻ വന്നു. ഓ, ജൂലൈയിലല്ലേ, ഞങ്ങൾ എന്തായാലും ജൂണിൽ മൂന്നാറ് പോയിട്ട് പോരുക. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ പിന്നീട് എങ്ങാനും പോകേണ്ടി വന്നാലോ. അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ചേക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ ഹെഡ് വർക്ക്സ് ഡാം പരിസരമുണ്ട്. പിന്നെ മൂന്നാർ തേനി അന്തർ സംസ്ഥാന പാതയിൽ അവിടെയുണ്ട്. പിന്നെ മൂന്നാർ ഉദുമ്മൽപേട്ട ആ ഒരു ഹൈവേയിൽ അവിടെയുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും ഈ വഴികളിലൂടെയൊക്കെ മൂന്നാറിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്ന ആളുകൾക്ക്, സഞ്ചാരികൾക്ക്, ജൂലൈ മുതൽ ഈ ചെക്ക് പോസ്റ്റുകളിൽ ഫീസ് നൽകേണ്ടി വരും. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിയന്ത്രിക്കാനും മൂന്നാറിനെ കൂടുതൽ സുന്ദരമാക്കാനും വേണ്ടിയിട്ടാണ് ഈ തുക ഉപയോഗിക്കുക എന്നൊക്കെയാണ് അധികൃതർ പറയുന്നത്. എന്തായാലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലേ നമ്മളിന് ഓവർ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് പൈസ മുടക്കാം, ഒന്നുമില്ലെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഭൂമിക്ക് വേണ്ടിയിട്ടല്ലേ. നമ്മളെ കൊണ്ടാവുന്നത് പോലെയൊക്കെ നമ്മുടെ ഭൂമിയെ, പ്രകൃതിയൊക്കെ സംരക്ഷിക്കുക, മൂന്നാറിനെ സംരക്ഷിക്കുക. അതായത് നമ്മൾ ഈ യാത്ര പോകുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വലിച്ചെറിയുന്ന ചപ്പുചവറുകൾ ഉണ്ടാവും. ഒരു മിഠായി കവർ പോലും ഇടാത്ത പ്രകൃതി സ്നേഹികളെയും നമുക്കറിയാം. അപ്പോൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക, എവിടെയാണ് നമ്മളുടെ പരിസ്ഥിതി സ്നേഹം, പ്രകൃതി സ്നേഹം എന്നൊക്കെ ആലോചിച്ചിട്ട് പരിപാടികൾ ഉഷാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടേ ഇന്നത്തെ കാലിഡോസ്കോപ്പ് ഞാൻ ദാ വൈൻഡപ്പിയാണ്. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പത്തുക്ക് അങ്ങോട്ട് പോവാണ്. അപ്പോൾ കീപ് ഓൺ ലിസണിങ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വലിയ കൃഷിയിടങ്ങളോ കഠിനാധ്വാനമോ ഇല്ലാതെ സ്വന്തം വീട്ടുമുറ്റത്തോ ടെറസിലോ ഇരുന്ന് മാന്യമായ ഒരു വരുമാനം കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഏറ്റവും മികച്ചൊരു സംരംഭമാണ് പക്ഷി വളർത്തൽ. ഇന്ന് നമ്മുടെ നാട്ടിൽ അലങ്കാര പക്ഷികൾക്കും നാടൻ മുട്ടക്കോഴികൾക്കും വലിയ വിപണിയുണ്ട്. ഒരു ഹോബി എന്നതിനപ്പുറം ഇത് മികച്ചൊരു ബിസിനസ്സാക്കി മാറ്റാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കുറഞ്ഞ ചെലവിൽ വീട്ടിൽ വളർത്താവുന്ന പ്രധാന പക്ഷികളും അവയുടെ രീതികളും, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. ഒപ്പമുള്ളത് ഞാൻ സുനിൽ. ഈ പക്ഷി വളർത്തൽ മേഖലയിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ഒരാൾക്ക് യാതൊരു പേടിയും കൂടാതെ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഇനമാണ് ഓസ്ട്രേലിയൻ സ്വദേശിയായ ബഡ്ജറികൾ, അഥവാ നമ്മൾ സാധാരണ വിളിക്കുന്ന ലവ് ബേർഡ്സ്. വളരെ കുറഞ്ഞ പരിചരണവും കുറഞ്ഞ സ്ഥല സൗകര്യവും മാത്രം മതിയെന്നതാണ് ഇവയെ വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രിയങ്കരമാക്കുന്നത്. വിപണിയിൽ എപ്പോഴും സ്ഥിരമായി ആവശ്യക്കാരുള്ളത് കൊണ്ട് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ വിറ്റഴിക്കാനായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരുമൊന്നുമില്ല. പലവിധ വർണ്ണങ്ങളിലുള്ള ഇവയെ കൃത്യമായി പരിചരിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വലിയൊരു പക്ഷി ശേഖരം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇവയുടെ പ്രജനന പ്രക്രിയ വളരെ വേഗത്തിലാണ് നടക്കുന്നത്. പ്രായപൂർത്തിയായ ഒരു ജോഡി ബഡ്ജറികൾ ഒരു തവണ 4 മുതൽ 8 മുട്ടകൾ വരെ ഇടാറുണ്ട്. മുട്ടയിട്ട് ഏകദേശം 18 മുതൽ 21 ദിവസത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങും. കുഞ്ഞുങ്ങൾ ജനിച്ച് 1 മാസമാകുമ്പോഴേക്കും അവ സ്വയം തീറ്റ തിന്നാനായിട്ട് പ്രാപ്തരാവുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ ഇവയെ മാറ്റിപ്പാർപ്പിച്ച് പുതിയ ബാച്ചായിട്ട് വളർത്താം. വർഷത്തിൽ 5-6 തവണ ഇവ മുട്ടയിടാറുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പക്ഷികളുടെ എണ്ണം വർദ്ധിക്കുകയും നമ്മുടെ വരുമാനം കൂടുകയും ചെയ്യും. തുടക്കത്തിൽ വലിയൊരു തുക നിക്ഷേപമായിട്ട് ഇറക്കാൻ മടിയുള്ളവർക്ക് കേവലം 500 അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് 2 ജോഡി നല്ല ഇനങ്ങളെ വാങ്ങി ഈ സംരംഭം തുടങ്ങാം. വീട്ടിലെ ചെറിയൊരു കോണിലോ ബാൽക്കണിയിലോ ഒരു കൂട് വെച്ച് ഇവയെ വളർത്തി പഠിക്കുന്നത് പക്ഷി വളർത്തലിലെ പ്രായോഗിക അറിവുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. വലിയ ഇനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പക്ഷികളുടെ സ്വഭാവം മനസ്സിലാക്കാനായിട്ട് ബഡ്ജറികൾ മികച്ചൊരു പാഠപുസ്തകമാണ്. ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷി വളർത്തലിനെ കുറിച്ചാണ്. ഇനി കോക്കറ്റീൽ, അതിനെക്കുറിച്ചറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ബഡ്ജറികൾ വളർത്തി പരിചയം സിദ്ധിച്ചവർക്ക് അടുത്ത ഘട്ടമായിട്ട് അല്പം കൂടി വലിയ വരുമാനം ലക്ഷ്യമിട്ട് തിരഞ്ഞെടുക്കാവുന്ന മികച്ച ഇനങ്ങളാണ് ആഫ്രിക്കൻ ലവ് ബേർഡ്സും കോക്കറ്റീലുകളും. തലയിൽ മനോഹരമായ പൂവുള്ള ഓറഞ്ച് നിറത്തിലുള്ള കവിളുകളോടുകൂടിയ കോക്കറ്റീലുകൾക്ക് വിപണിയിൽ എപ്പോഴും വലിയ ഡിമാൻഡാണ് ഉള്ളത്. കാണാൻ അതീവ ഭംഗിയുള്ള ഇവ വീട്ടിലെ ലിവിംഗ് റൂമുകളിൽ വളർത്താൻ പലരും വലിയ വില നൽകാറുണ്ട്. അതുപോലെ തന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഗ്രൂപ്പിലെ ഫിഷർ, ലൂട്ടിനോ, ഒപ്പലൈൻ തുടങ്ങിയ ഇനങ്ങൾക്കും പെറ്റ്സ് വിപണിയിൽ മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചു വരുന്നത്. ഇവയുടെ കുഞ്ഞുങ്ങൾക്ക് വിപണിയിൽ സാധാരണ ലവ് ബേർഡ്സിനേക്കാൾ 4 ഇരട്ടി വരെ കൂടുതൽ വില ലഭിക്കാറുണ്ട്. ഒരു ജോഡി നല്ല ആഫ്രിക്കൻ ലവ് ബേർഡ്സ് കുഞ്ഞുങ്ങൾക്ക് ഇന്ന് 1500 രൂപ മുതൽ മുകളിലോട്ടാണ് വില. കോക്കറ്റീലിന്റെ കാര്യത്തിലാകട്ടെ, നോർമൽ ഗ്രേ, ലൂട്ടിനോ, വൈറ്റ് ഫേസ് തുടങ്ങിയ മ്യൂട്ടേഷനുകൾക്കനുസരിച്ച് വില വീണ്ടും വർദ്ധിക്കും. ഈ പക്ഷികൾ ഒരു തവണ 4 മുതൽ 5 മുട്ടകൾ വരെ ഇടുകയും അവയെ കൃത്യമായി പരിപാലിച്ച് വളർത്തുകയും ചെയ്യാറുണ്ട്. ഇവയ്ക്ക് ചെറിയ രീതിയിലുള്ള ശബ്ദവ്യത്യാസങ്ങൾ ഉണ്ടാക്കാനും ചില കളിരൂപങ്ങൾ പഠിച്ചെടുക്കാനും പ്രത്യേക കഴിവുള്ളതുകൊണ്ട് താല്പര്യമുള്ളവർ ഇവയെ ചെറിയ പ്രായത്തിൽ തന്നെ ഹാൻഡ് ഫീഡിംഗ് ചെയ്ത് വളർത്താറുണ്ട്. കൈകളിൽ വന്നിരിക്കുന്ന ഇത്തരം മെരുക്കിയ പക്ഷികൾക്ക് വിപണിയിലെ ഇരട്ടി വിലയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് തന്നെ വലിയൊരു തുക പ്രതിമാസ വരുമാനമായിട്ട് നേടിയെടുക്കാൻ ഈ ഇനങ്ങൾ സഹായിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷി വളർത്തലിനെ കുറിച്ചാണ്. അടുത്തത് അലങ്കാര കോഴികളെ കുറിച്ച് പറയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പക്ഷികളുടെ കൂട്ടത്തില് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബിസിനസ് സാധ്യതയുള്ളതും വലിയ ലാഭം തരുന്നതുമായിട്ടുള്ള ഒന്നാണ് അലങ്കാര കോഴികൾ അഥവാ ഫാൻസി ഫോളുകൾ. സാധാരണ മുട്ടക്കോഴികളെ വളർത്തുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവയുടെ ബാഹ്യ സൗന്ദര്യമാണ് ആവശ്യക്കാരെ ആകർഷിക്കുന്നത്. ശരീരം മുഴുവൻ പട്ടുനൂൽ പോലെയുള്ള തൂവലുകളല്ല, സിൽക്കി, തലയിൽ വലിയ തൊപ്പിയുള്ള പോളിഷ് ക്യാപ്, തൂവലുകളിൽ കറുത്ത വരകളുള്ള സബ്രൈറ്റ്, ഭീമൻ വലുപ്പമുള്ള ബ്രഹ്മ തുടങ്ങിയ വിദേശ ഇനം കോഴികൾക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ വലിയൊരു കർഷക ശൃംഖല തന്നെയുണ്ട്. ഈ കോഴികളുടെ വരുമാന സാധ്യത വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് കേട്ടോ. ഉദാഹരണത്തിന്, ഒരു സാധാരണ കോഴിക്കുഞ്ഞിന് വിപണിയിൽ 50 മുതൽ 60 രൂപയുള്ളപ്പോൾ നല്ലൊരു അലങ്കാര കോഴിയുടെ ഒരാഴ്ച പ്രായമുള്ള കുഞ്ഞിന് 500 രൂപ മുതൽ 1500 രൂപ വരെ വില ലഭിക്കാറുണ്ട്. പൂർണ്ണ വളർച്ചയെത്തിയ ബ്രീഡിംഗിന് പാകമായ ഒരു ജോഡി സിൽക്കി കോഴികൾക്ക് 5000 മുതൽ 8000 രൂപ വരെ കർഷകർ ഈടാക്കുന്നുമുണ്ട്. ഇവയുടെ തീറ്റക്രമം നമ്മുടെ സാധാരണ നാടൻ കോഴികളുടേതുപോലെ തന്നെ ആയതുകൊണ്ട് തന്നെ അധികം ചെലവ് വരുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഗുണം. വീട്ടമ്മമാർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു സംരംഭമാണ് ഇത്. മുറ്റത്ത് ചെറിയൊരു കൂട് നിർമ്മിച്ച് 3-4 പെൺകോഴികളെയും ഒരാൺകോഴിയും വളർത്തിയാൽ ദിവസവും ലഭിക്കുന്ന മുട്ടകൾ ഇൻക്യുബേറ്റർ ഉപയോഗിച്ച് വിരിയിച്ചെടുക്കാം. സോഷ്യൽ മീഡിയ വഴിയും ലോക്കൽ പെറ്റ്സ് ഗ്രൂപ്പുകൾ വഴിയും ഈ കുഞ്ഞുങ്ങളെ വളരെ വേഗത്തിൽ വിറ്റഴിക്കാനും മികച്ച മാസ വരുമാനം കണ്ടെത്താനും സാധിക്കും. പക്ഷി വളർത്തലിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഫാൻസി പ്രാവുകളെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പണ്ട് കാലം തൊട്ടേ സമാധാനത്തിന്റെ പ്രതീകമായിട്ട് ആളുകൾ വീടുകളിൽ വളർത്തുന്ന പ്രാവുകള് ഇന്ന് വിനോദത്തിനപ്പുറം വലിയൊരു ബിസിനസ് മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന നാടൻ പ്രാവുകളല്ല ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. മറിച്ച് ഫാൻടെയിൽ, ശരീരത്തിൽ മനോഹരമായ നിറവിന്യാസമുള്ള സിറാജി, കഴുത്തിന് ചുറ്റും തൂവലുകൾ റിവേഴ്സായി വളരുന്ന ജാക്കോബിൻ, വലുപ്പമേറിയ ഹോമർ തുടങ്ങിയ ഫാൻസി പ്രാവുകൾക്കാണ് ഇന്ന് ആവശ്യക്കാർ ഏറെയുള്ളത്. പ്രാവുകളുടെ വളർത്തൽ രീതി വളരെ ലളിതമാണ്. വീടിന് ടെറസിന് മുകളിലോ ചുവരുകളോട് ചേർത്തോ ചെറിയ തട്ടുകളോ കൂടുകളോ നിർമ്മിച്ച് ഇവയെ വളർത്താനായിട്ട് പറ്റും. പ്രാവുകൾ സാധാരണയായിട്ട് കൃത്യമായ ഇടവേളകളിൽ 2 മുട്ടകൾ വീതം ഇടുകയും ആൺപ്രാവും പെൺപ്രാവും മാറി മാറി ഇരുന്ന് അവയെ വിരിയിച്ചെടുക്കുകയും ചെയ്യും. കുഞ്ഞുങ്ങളെ അവർ തന്നെ സ്വന്തമായി തീറ്റുപോറ്റുന്നത് കൊണ്ട് കർഷകന് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കേണ്ട പ്രത്യേക ജോലിയൊന്നും വരുന്നില്ല. വിപണിയിൽ നല്ല ഇനം ഫാൻസി പ്രാവുകളുടെ കുഞ്ഞുങ്ങൾക്ക് ജോഡിക്ക് 2,000 രൂപ മുതൽ 10,000 രൂപ വരെ വിലയുണ്ട്. മികച്ച ഇനങ്ങളെ തിരഞ്ഞെടുത്ത് അവയുടെ വംശശുദ്ധി നിലനിർത്തി വളർത്തിയാൽ പ്രാവിൻ കുഞ്ഞുങ്ങളെ തേടി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ നമ്മുടെ വീട്ടിലെത്തും. കുറഞ്ഞ സ്ഥലത്ത് നിന്ന് മാന്യമായ വരുമാനം തരുന്ന ഒന്നായി പ്രാവ് വളർത്തലിനെ മാറ്റാനായിട്ടും സാധിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. പക്ഷി വളർത്തലിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഈ പക്ഷി വളർത്തൽ സംരംഭം വിജയകരമാകണമെങ്കിൽ പക്ഷികൾക്ക് നൽകുന്ന കൂടുകളുടെ നിർമ്മാണത്തിലും അവ സ്ഥാപിക്കുന്ന സ്ഥലത്തിന്റെ തിരഞ്ഞെടുപ്പിലും അതീവ ശ്രദ്ധ പുലർത്തണം. കൂടുകൾ എപ്പോഴും നല്ല വായു സഞ്ചാരമുള്ളതും എന്നാൽ ശക്തമായ കാറ്റും മഴയും നേരിട്ട് അടിക്കാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കണം സ്ഥാപിക്കേണ്ടത്. രാവിലെ ലഭിക്കുന്ന നേരിയ സൂര്യപ്രകാശം കൂടുകളിലേക്ക് വീഴുന്നത് പക്ഷികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് കൂടുകൾക്കുള്ളിലെ ഈർപ്പം ഇല്ലാതാക്കാനും ബാക്ടീരിയകളുടെ വളർച്ച തടയാനും സഹായിക്കും. എലികൾ, പൂച്ചകൾ, പാമ്പുകൾ, കീരികൾ തുടങ്ങിയ ശത്രുക്കൾ കൂടുകളിലേക്ക് കയറാത്ത രീതിയിലുള്ള സുരക്ഷിതമായ കമ്പി വലകൾ ഉപയോഗിച്ച് വേണം കൂടുകൾ നിർമ്മിച്ചെടുക്കാനായിട്ട്. ഓരോ ഇനം പക്ഷികൾക്കും അവയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള കൂടുകൾ നൽകണം. ലവ് ബേർഡ്സിനും പ്രാവുകൾക്കും മുട്ടയിടാനും അടയിരിക്കാനുമായിട്ട് വൺകലങ്ങളോ പ്രത്യേകമായി തയ്യാറാക്കിയ മരപ്പെട്ടികളോ കൂടിനുള്ളിൽ ശരിയായ ഉയരത്തിൽ വെച്ചു കൊടുക്കണം. കൂടുകളുടെ തറഭാഗം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും വേണം. പക്ഷികളുടെ കാഷ്ടം അടിഞ്ഞുകൂടി അമോണിയ വാതകം ഉണ്ടാകുന്നത് പക്ഷികൾക്ക് ശ്വാസകോശ രോഗങ്ങൾ വരാനായിട്ട് കാരണമാകും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ കൂടുകളുടെ അടിത്തട്ട് വൃത്തിയാക്കുകയും പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലക്കിയ വെള്ളമോ അണുമുക്തമാക്കാനുള്ള മറ്റ് ലായനികളോ തളിച്ച് കൂടും പരിസരവും എപ്പോഴും ശുചിയായി സൂക്ഷിക്കുകയും വേണം. കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷി വളർത്തലിനെ കുറിച്ചാണ്. ഇനി ആഹാരക്രമവും അതുപോലെ തന്നെ പോഷക പരിചരണവും അതിനെക്കുറിച്ച് അറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പക്ഷികളുടെ മികച്ച വളർച്ചയ്ക്കും അവ കൃത്യമായ സമയത്ത് മുട്ടയിടുന്നതിനും ശരിയായിട്ടുള്ള ആഹാരക്രമവും പോഷക പരിചരണവും അത്യന്താപേക്ഷിതമാണ്. വിപണിയിൽ ലഭിക്കുന്ന സാധാരണ തീറ്റകൾക്ക് പുറമേ വൈവിധ്യമാർന്ന വിത്തുകളുടെ മിശ്രിതം നൽകുന്നതാണ് നല്ലത്. തിന, സൂര്യകാന്തി വിത്തുകൾ, കമ്പം, ഗോതമ്പ്, കുരുമുളക്, ഓട്സ് എന്നിവ കൃത്യമായ അനുപാതത്തിൽ ചേർത്താണ് അലങ്കാര പക്ഷികൾക്ക് നൽകേണ്ടത്. ധാന്യങ്ങൾക്ക് പുറമേ പക്ഷികൾക്ക് ആവശ്യമായ വൈറ്റമിനുകളും മിനറലുകളും ലഭിക്കുന്നതിനായിട്ട് പച്ചക്കറികളും ഇലക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ക്യാരറ്റ് ചെറുതായിട്ട് ചിരവിയതും ചീര, മല്ലിയില, മുരങ്ങയില എന്നിവ ചെറുതായി അരിഞ്ഞതും ആഴ്ചയിൽ 3 തവണയെങ്കിലും നൽകാം. കൂടാതെ മുട്ട പുഴുങ്ങിയത് മഞ്ഞക്കരവും വെള്ളക്കരവും നന്നായി ഉടച്ച് ബിസ്ക്കറ്റ് പൊടിയുമായി യോജിപ്പിച്ച് നൽകുന്ന എഗ് ഫുഡ് പക്ഷികളുടെ പ്രജനന ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ ഉത്തമമാണ്. പക്ഷികളിടുന്ന മുട്ടകളുടെ തോടിന് നല്ല ബലമുണ്ടാകാനും കുഞ്ഞുങ്ങൾ മുട്ടയ്ക്കുള്ളിൽ ചത്തുപോകാതിരിക്കാനും കാൽസ്യം ശരീരത്തിൽ എത്തണം. ഇതിനായിട്ട് കൂടുകളിൽ എപ്പോഴും കട്ടിൽ ഫിഷ് ബോൺ അഥവാ കടൽ നാക്ക് തൂക്കിയിടണം. അല്ലെങ്കിൽ വിപണിയിൽ ലഭിക്കുന്ന കാൽസ്യം ബ്ലോക്കുകൾ കൂടുകളിൽ ഉറപ്പിച്ചു നിർത്താം. ദിവസവും കുടിക്കാൻ നൽകുന്ന വെള്ളം ശുദ്ധമായിരിക്കണമെന്നും ദിവസത്തിൽ 2 തവണ വെള്ളം മാറ്റി നൽകണമെന്നും കൂടെ ഓർക്കുക. പക്ഷി വളർത്തലിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടു.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: അലങ്കാര പക്ഷികളെ വളർത്തുമ്പോഴേ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതുവഴി പക്ഷികൾക്കുണ്ടാകുന്ന രോഗബാധകളുമാണ്. കടുത്ത തണുപ്പ് കാലത്തോ മഴക്കാലത്തോ പക്ഷികൾക്ക് തണുപ്പേൽക്കാത്ത രീതിയിൽ കൂടുകൾക്ക് ചുറ്റും ചാക്കുകളോ കട്ടിയുള്ള തുണികളോ പ്ലാസ്റ്റിക് ഷീറ്റുകളോ ഇട്ട് മറയ്ക്കണം. കടുത്ത വേനൽക്കാലത്താണെങ്കിലോ കൂടുകളിൽ ചൂട് കുറയ്ക്കാനായിട്ട് ഫാനുകളോ തണുത്ത വെള്ളം തളിക്കുന്ന സംവിധാനങ്ങളോ ഒരുക്കാവുന്നതാണ്. പക്ഷികൾക്ക് സാധാരണയായിട്ട് വരാറുള്ള ദഹനക്കേട്, വയറിളക്കം, കണ്ണിലെ അണുബാധ, വിരശല്യം എന്നിവ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കണം. ഒരു പക്ഷിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മറ്റുള്ളവയിലേക്കും പടരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് പുതിയതായി വിപണിയിൽ നിന്നോ മറ്റ് തോട്ടങ്ങളിൽ നിന്നോ വാങ്ങുന്ന പക്ഷികളെ നേരിട്ട് പഴയ പക്ഷികളുടെ കൂട്ടിലേക്ക് വിടരുത്. അവയെ കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും മാറ്റിപ്പാർപ്പിച്ച് നിരീക്ഷിക്കുന്ന ക്വാറന്റൈൻ രീതി നിർബന്ധമായിട്ടും പിന്തുടരണം. കൂടുകളിൽ ദിവസവും നിരീക്ഷണം നടത്തുകയും വേണം. ഏതെങ്കിലും ഒരു പക്ഷി തീറ്റയെടുക്കാതെ ഒതുങ്ങിയിരിക്കുകയോ തൂവലുകൾ പൊന്തിച്ച് തല ചിറകിനുള്ളിൽ ഒതുക്കിയിരിക്കുകയോ ചെയ്താൽ അതിനെ ഉടൻ തന്നെ ഹോസ്പിറ്റൽ കേജിലേക്ക് മാറ്റണം. അതായത് പ്രത്യേക കൂട്ടിലേക്ക് മാറ്റണം. ആ കൂട്ടിൽ ഒരു ബൾബിട്ട് ആവശ്യത്തിന് ചൂട് നൽകുകയും മൃഗ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആന്റിബയോട്ടിക്കുകളോ വൈറ്റമിൻ തുള്ളികളോ നൽകി പ്രത്യേക പരിചരണം ഉറപ്പാക്കുകയും വേണം. കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷി വളർത്തലിനെ കുറിച്ചാണ്. ഇനിയൊരു ഇടവേള.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പക്ഷികളെ നല്ല രീതിയിൽ വളർത്തി ഉൽപാദനം കൂട്ടിയാൽ മാത്രം പോരാ, അവയെ കൃത്യമായ വിപണിയിൽ എത്തിച്ച് നല്ല വിലയ്ക്ക് വിറ്റഴിക്കുമ്പോഴാണ് ഒരു സംരംഭകൻ വിജയിക്കുന്നത്. പണ്ട് കാലത്തെ പോലെ ആളുകൾ വരുന്നത് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആധുനിക കാലത്ത് മാർക്കറ്റിംഗിനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ടത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയാണ്. ഇത് നമ്മുടെ ബിസിനസ് വ്യാപ്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ കൃഷിയിടത്തിലെ നല്ല ഇനം പക്ഷികളുടെയും അവയുടെ കളിയാട്ടങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും ചെറിയ വീഡിയോകളും ചിത്രങ്ങളും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നിവ വഴി കൃത്യമായിട്ട് പങ്കുവയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് താല്പര്യമുള്ള ഉപഭോക്താക്കൾ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും നമ്മളെ തേടിയെത്തും. കൂടാതെ വലിയ പക്ഷി വളർത്തൽ ഗ്രൂപ്പുകളിൽ അംഗങ്ങളാകുന്നതും ലോക്കൽ പെറ്റ് ഷോപ്പുകളുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തുന്നതും വിപണി എളുപ്പമാക്കുകയും ചെയ്യും. ബിസിനസ്സിൽ എപ്പോഴും വിശ്വസ്തത പുലർത്താനായിട്ട് ശ്രദ്ധിക്കണം. രോഗമില്ലാത്തതും നല്ല വംശശുദ്ധിയുള്ളതുമായിട്ടുള്ള പക്ഷികളെ മാത്രം ഉപഭോക്താക്കൾക്ക് നൽകുക. തുടക്കത്തിൽ ലാഭത്തേക്കാൾ കൂടുതൽ നല്ലൊരു കസ്റ്റമർ ശൃംഖല ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചാൽ ഭാവിയിൽ പരസ്യങ്ങൾക്കായിട്ട് പണം ചെലവഴിക്കാതെ തന്നെ നിങ്ങളുടെ ബ്രാൻഡിന്റെ പേര് കേട്ട് ആളുകൾ വീട്ടിലെത്തുകയും മാസത്തിൽ മികച്ചൊരു വരുമാനം സ്ഥിരമായിട്ട് നേടാൻ സാധിക്കുകയും ചെയ്യും. വീട്ടിലെ ചെറിയൊരു ഒഴിവ് സമയം താല്പര്യമുണ്ടെങ്കിൽ ആർക്കും തുടങ്ങാവുന്ന ഒന്നാണ് ഈ പക്ഷി വളർത്തൽ സംരംഭം. മാനസിക ഉല്ലാസത്തോടൊപ്പം തന്നെ കൈ നിറയെ വരുമാനവും തരുന്ന ഈ മേഖലയിലേക്ക് ഇനിയും ഒരുപാട് കർഷകര് കടന്നു വരാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. പക്ഷി വളർത്തലിനെ കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വളർത്താൻ പറ്റുന്ന പക്ഷികളുടെ ഇനങ്ങൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇന്ന് സംസാരിച്ചു. തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേ ഇരിക്കുക അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം കൃത്യം 12 മണിയോട് അടുക്കുമ്പോൾ അഹല്യ FM 90.4 ആരംഭിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ട്. നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ. ഇപ്പൊ 1-2 ദിവസമൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിൽ, അതായത് പാലക്കാട് ഇങ്ങനെ മഴക്കാരായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു മഴക്കാലം ഇങ്ങനെ എത്തിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഈ രീതിയിൽ ഈ പതിഞ്ഞ താളത്തിൽ വളരെ ശാന്തമായിട്ട് സൈലന്റ് ആയിട്ട് മഴ പെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കൂടരുത്, കുറയരുത്, അത്രയേ ഉള്ളൂ അല്ലേ. മഴക്കാലത്ത് സാധാരണ ാണ് വളരെ ശാന്തമായിട്ട് നമ്മൾ പോലും അറിയാതെ ആ ഒരു സംഗീത മഴയുടെ സംഗീതത്തിൽ ആ ഒരു താളത്തിൽ ആ ഒരു ഈണത്തിലൊക്കെയാണല്ലോ മഴ പെയ്യുന്നത് അല്ലേ. ആ ഒരു പതുക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള മഴയുണ്ടല്ലോ, ആ മഴ അങ്ങ് പെയ്യട്ടെ. അതുപോലുള്ള മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇതുപോലുള്ള മഴ ഇനിയും കുറേ കാലം അങ്ങ് ഉണ്ടാവട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട്. മഴ പെയ്യുന്ന സമയത്ത് വീട്ടിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കാറിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീട്ടിലിങ്ങനെ ചായയൊക്കെ കുടിച്ചിരിപ്പാണ്, അല്ലെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അതിനോടൊപ്പം തന്നെ നല്ല പാട്ടുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷം വേറെ ഇല്ല. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾ ആവശ്യപ്പെടാനായിട്ട് വേഗം വിളിച്ചോളൂ, അതുപോലെ തന്നെ മെസ്സേജ് അയച്ചോളൂ. നമ്പർ 8 8 1 5 0 9 0 0 ആണ്. 82 81 50 90 00 ആണ് നമ്പർ. സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് ഒക്കെ അയക്കാം. ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള ആ ഒരു പാട്ട് ഉൾപ്പെടുന്ന സിനിമ, നിങ്ങളുടെ പേര്, ഇത് മാത്രം മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഒപ്പം തന്നെ ഇന്നലെ പാട്ട് റിക്വസ്റ്റ് ചെയ്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇന്നലെ റിക്വസ്റ്റ് ചെയ്ത് പാട്ടുകൾ കിട്ടിയ ആളുകളൊക്കെ ഇന്ന് മാറി നിൽക്കുക എന്നും കൂടെ പറയുന്നു. എല്ലാ ദിവസവും പാട്ട് ആവശ്യപ്പെടാൻ പാടുണ്ടോ? എല്ലാവർക്കും കിട്ടേണ്ടതല്ലേ അല്ലേ. അപ്പം അതുകൊണ്ട് 1-2 ദിവസം കഴിഞ്ഞ് പാട്ട് റിക്വസ്റ്റ് ചെയ്യുക. ഇന്നലെ പാട്ട് റിക്വസ്റ്റ് ചെയ്ത ആളുകൾ, അല്ലാത്തവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വിളിച്ചൊക്കെ പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ആദ്യത്തെ പാട്ടിലേക്ക് പോകുന്നു. നല്ലൊരു തമിഴ് ട്രാക്കാണ്, കാതലർ ദിനം എന്ന ചിത്രത്തിൽ നല്ലൊരു ഗാനമാണ്, റഹ്മാൻ കമ്പോസ് ചെയ്ത പാട്ടാണ്. ആ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കുന്നു. ആ പാട്ടിന് ശേഷം നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായിട്ട് ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരും. കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് കൂടെയുള്ളത്. ഞാൻ സുനിൽ. സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ്.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാറ്റ്.
1: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സുനിലിനൊപ്പം നമ്മുടെ കൂടെ ഫസ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ
2: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരൻ സുനിൽജിക്ക് സ്നേഹത്തോടുള്ള ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ കൊഞ്ഞാമ്പാറിന്ന് ഷെയ്ഫുദ്ദീൻ.
1: ഷെയ്ഫുദ്ദീൻ ചേട്ടന്റെ ശബ്ദം കുറച്ച് കുറവാണല്ലോ, എന്ത് പറ്റി?
2: മഴ കാരണം കുറച്ച്
1: റേഞ്ചിന് പ്രശ്നമാണ് അല്ലേ?
2: ആ,
1: ഇപ്പൊ ഓക്കെ ആയി കേട്ടോ. സുഖായിട്ടിരിക്കുന്നോ ഷെയ്ഫുദ്ദീൻ ചേട്ടാ? ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: എനിക്ക് ഹിന്ദി മൂവിയിലെ ബാബി എന്ന ഹിന്ദി മൂവിയിലെ
1: എവർഗ്രീൻ ബോളിവുഡ് സോങ് ആണല്ലേ?
2: ഓക്കെ,
1: തീർച്ചയായിട്ടും നല്ല പാട്ടാണ്. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഷെയ്ഫുദ്ദീൻ ചേട്ടനായിരുന്നു. ഷെയ്ഫുദ്ദീൻ ചേട്ടൻ ആവശ്യപ്പെട്ട ആ ഒരു ഹിന്ദി ട്രാക്ക് ഏതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ജോസ് മാഷ് റിക്വസ്റ്റ് ചെയ്ത ഗാനമാണ് നീലക്കണ്ണുള്ള മാനേ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഒരു ഗാനം. ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.
3: ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് के लिए अल्ट्रा चैनल्स को सब्सक्राइब करें और बेल आइकन को प्रेस करें.

0: ഗിഫ്റ്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
1: നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്? സുമി. സുമി സുഖമായിട്ടിരിക്കുന്നോ? ഏത് പാട്ടാണ് സുമി ഇന്ന് കേക്കണ്ടേ? മുന്തിരിച്ചേലുള്ള പെണ്ണ്. ഇത് ആരാ പാടിയെന്ന് പറഞ്ഞ വെച്ചേരാ. അറിയില്ല. എന്തായിരുന്നു
2: പെട്ടെന്ന്
1: ചോദിക്കുമ്പോ പറയാൻ പറ്റുന്നില്ല അല്ലേ? കുറച്ച് സമാധാനത്തോടെ ചോദിച്ചിരുന്നെങ്കിൽ പറഞ്ഞേനെ. ഓക്കെ, എന്തായാലും ഈ പാട്ട് കേട്ടിട്ട് ശബ്ദം കേട്ടിട്ട് ആലോചിച്ച് കണ്ടുപിടിക്കണം കേട്ടോ ആരാ പാടിയെന്ന്. ഓക്കെ, അപ്പൊ താങ്ക് യു സുമി. എല്ലാ ഫ്രണ്ട്സിനായിട്ട് ഞാൻ പാട്ട് വെച്ചിടാം. താങ്ക് യു സോ മച്ച്. വിളിച്ചത് സുമി ആയിരുന്നു. സുമി ആവശ്യപ്പെട്ട പാട്ട് വരുന്നുണ്ട്. വിദ്യാസാഗർ കമ്പോസ് ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു ഗാനമാണ്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് റോക്സ് ആണ്. ക്വൈറ്റിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ആ ഗാനം ഡോക്ടർ പേഷ്യന്റ് എന്ന ചിത്രത്തിലെ ഈറന്നിലാവെ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഒരു ഗാനമാണ്. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും. വാർത്തകൾക്ക് ശേഷം നമ്മൾ വളരെ പെട്ടെന്നൊരു 12:41 ഒക്കെ ആവുമ്പോൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ വിളിക്കരുത്, വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എടുക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 8 5 0 9 0 0 എന്ന നമ്പറിലേക്ക്. മെസ്സേജ് ത്രൂ പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം. ആ പാട്ടൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, പെട്ടെന്ന് പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്തോളൂ. സമയം 12 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്ത രണ്ട് ഗാനങ്ങൾ ഇതാ നിങ്ങളുടെ കാതോരം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ഇന്ത്യക്കെതിരെ സ്ഥിരം ശത്രുത വളർത്തിയെടുക്കുന്ന പാകിസ്ഥാന്റെ ശ്രമത്തെ ഐക്യരാഷ്ട്രസഭയിൽ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 30 കോടി രൂപ ചെലവിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച വയനാട് ജില്ലയിൽ പ്രതിരോധ നടപടികളും ജാഗ്രതയും ശക്തമാക്കാൻ തീരുമാനം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. വാർത്തകൾ വിശദമായി. ഇന്ത്യക്കെതിരെ സ്ഥിരം ശത്രുത വളർത്തിയെടുക്കുന്ന പാകിസ്ഥാന്റെ ശ്രമത്തെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ രൂക്ഷമായി വിമർശിച്ചു. സ്വന്തം പ്രദേശത്ത് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ മുൻനിർത്തി പാകിസ്ഥാൻ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് പറഞ്ഞു. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ 21 രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ എന്നിവരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് ഭക്ഷ്യസുരക്ഷ, കാർഷിക നവീകരണം, കാലാവസ്ഥാ സൌഹൃദ കൃഷി, കാർഷിക വ്യാപാരം, ചെറുകിട കർഷകരെ ശാക്തീകരിക്കൽ എന്നീ വിഷയത്തിൽ വിവിധ സെഷനുകൾ നടത്തും. വെള്ളിയാഴ്ച മന്ത്രിമാരുടെ പ്രത്യേക സംവാദ പരിപാടിയും ഉണ്ട്. ചെറുകിട കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും സംവാദം ശ്രദ്ധ കേന്ദ്രീകരിക്കും. സമാപന ദിവസമായ June 13 ബ്രിക്സ് രാജ്യങ്ങളുടെ മന്ത്രിതല യോഗവും ചേരും. അതിർത്തികളിലെ ചരക്കുനീക്കവും വ്യാപാരവും സുഗമമാക്കുന്നതിന് രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി അതിർത്തി കടന്നു നടത്തുന്ന വ്യാപാരത്തിലും യാത്രാ നീക്കങ്ങളിലും കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 30 കോടി രൂപ ചെലവിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മൃതദേഹം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സംവിധാനമാണിത്. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തുമെന്നും പ്രാഥമിക ശക്തികൾ ആശുപത്രികൾ മുതൽ ജില്ലാ ആശുപത്രികൾ വരെ ശക്തിപ്പെടുത്തിയാലേ മെഡിക്കൽ കോളേജുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂവെന്നും മന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും ഗവൺമെന്റ് ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങളുടെ ധനസഹായങ്ങൾ സ്വീകരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. സുൽത്താൻ ബത്തേരി കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വയനാട് ജില്ലയിൽ പ്രതിരോധ നടപടികളും ജാഗ്രതയും ശക്തമാക്കും. മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ സുൽത്താൻ ബത്തേരി ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. 433 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയതായാണ് റിപ്പോർട്ട്. ഇതിൽ 63 പേർ കുട്ടികളാണ്. രോഗവ്യാപനം തടയാൻ സ്കൂളുകളിലും വീടുകളിലും ആശുപത്രികളിലും പൂർണ്ണ ശുചിത്വം ഉറപ്പുവരുത്താനും യോഗം നിർദ്ദേശിച്ചു. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അടിയന്തര അവലോകന യോഗങ്ങൾ ചേരും. പ്രദേശത്ത് കിണറുകൾ സ്പെഷ്യൽ ഡ്രൈവിലൂടെ പൂർണ്ണമായി ക്ലോറിനേഷൻ നടത്തും. മുൻകരുതലിന്റെ ഭാഗമായി സമീപ പഞ്ചായത്തുകളിലും പ്രത്യേക യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും തീരുമാനമായി. ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ വീടുകളിലെ മറ്റു കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തും. പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വൈകിട്ട് ആരോഗ്യവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ ബത്തേരി ഗസ്റ്റ് ഹൌസിൽ വീണ്ടും യോഗം ചേരും. മന്ത്രി കെ മുരളീധരൻ വൈകിട്ട് വയനാട് സന്ദർശിക്കുന്നുണ്ട്. ഷിഗല്ലെ രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ നഗരപരിധിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ കേരള പരിശോധനകൾ പുരോഗമിക്കുന്നു. ഒരാഴ്ചയായി നഗരത്തിലെ ഹോട്ടലുകൾ, കൂൾ ബാറുകൾ, റെസ്റ്റോറന്റുകൾ, ജ്യൂസ് സ്റ്റാളുകൾ തുടങ്ങിയ 65 സ്ഥാപനങ്ങളിലാണ് പ്രത്യേക പരിശോധന നടത്തുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാരെ ലഹരിക്ക് വിട്ടുകൊടുക്കില്ലെന്ന നയമാണ് സംസ്ഥാന ഗവൺമെന്റിന്റേതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ വിദ്യാർത്ഥികൾ പോരാടണമെന്ന് നിർദ്ദേശിച്ച ചെന്നിത്തല, ഓപ്പറേഷൻ തൂഫാൻ ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോവുകയാണെന്നും അറിയിച്ചു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടസ്ഥലം കേന്ദ്രമന്ത്രിമാരായ എച്ച് ഡി കുമാരസ്വാമിയും റാംമോഹൻ നായിഡുവും സന്ദർശിച്ചു. മരിച്ച തൊഴിലാളികളുടെ അടുത്ത ബന്ധുക്കൾക്ക് 25 ലക്ഷവും പരിക്കേറ്റവർക്ക് 10 ലക്ഷം രൂപയും കേന്ദ്രം സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർ മരിച്ച സംഭവത്തിന്റെ സ്ഥിതിഗതി മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, ചീഫ് സെക്രട്ടറി, ജില്ലാ കലക്ടർ എന്നിവരോടൊപ്പം അവലോകനം ചെയ്തു. അപകടത്തെക്കുറിച്ചും പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തെക്കുറിച്ചും കലക്ടർ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. രാജ്യത്ത് കൽക്കരി എക്സ്ചേഞ്ചുകൾ സ്ഥാപിക്കുന്നതിന് കൽക്കരി മന്ത്രാലയം 2026 കൽക്കരി എക്സ്ചേഞ്ച് നിയമങ്ങൾ വിജ്ഞാപനം ചെയ്തു. സുതാര്യവും വിപണി നിയന്ത്രിതവുമായ വ്യാപാരം സാധ്യമാക്കുന്നതിനാണ് പുതിയ ചട്ടക്കൂട് രൂപീകരിക്കുന്നത്. സിഎംആർഎൽ എക്സാലോജിക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും എക്സാലോജിക് ഉദ്യോഗസ്ഥരായ 8 പേർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചു. വെള്ളിയാഴ്ച കൊച്ചി ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നിരോധനം ബാധകമാണ്. 2 വള്ളങ്ങൾ ചേർന്ന് നടത്തുന്ന പെയർ ട്രോളിംഗും കർശനമായി നിരോധിച്ചു. ഹാർബറുകളിലെ ഡീസൽ ബങ്കുകളുടെ പ്രവർത്തനവും നിർത്തിവയ്ക്കും. എന്നാൽ പരമ്പരാഗത രീതിയിൽ വള്ളങ്ങളിൽ മീൻ പിടിക്കുന്നതിന് അനുവാദമുണ്ട്. തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ വരെ പോയി ഇവർക്ക് മീൻ പിടിക്കാം. നിരോധനം ലംഘിക്കുന്നവർ കർശന നിയമ നടപടി നേരിടേണ്ടി വരും. വെള്ളിയാഴ്ച വരെ കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂരിൽ ശക്തമായ മഴ തുടരുന്നു. നഗരത്തിനടുത്ത് LIC റോഡിൽ കെട്ടിടവും മതിലും തകർന്നു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ജില്ലയിൽ ഇന്നലെ രാത്രി മുതലാണ് തുടർച്ചയായ മഴ ആരംഭിച്ചത്. സാധാരണ ജനജീവിതത്തെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിനടുത്ത് LIC റോഡിൽ പഴയ കെട്ടിടം തകർന്നു വീണു. ചെങ്കല്ലും ഓടും ഉൾപ്പെടെ സമീപത്തെ റോഡിലേക്കാണ് തകർന്നു വീണത്. മതിലും തകർന്നിട്ടുണ്ട്. ആളപായമുണ്ടായിട്ടില്ല. നഗരത്തിലെ മാർക്കറ്റിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരുന്നതിനാൽ ട്രോളിംഗ് ബോട്ടുകളെല്ലാം കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ഉടമകൾ മാറ്റിയിടണമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. മലയോര പ്രദേശങ്ങളിലും മഴ തുടരുന്നുണ്ട്. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 എണ്ണം ഉയർത്തിയിട്ടുണ്ട്.
1: തൃശൂർ ചേറൂർ വില്ലടം മേഖലയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി. ആളപായമില്ല. മേഖലയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റാൻ ശ്രമം തുടരുന്നു. പാലക്കാട് നഗരത്തിലെ പുനർനിർമ്മിക്കുന്ന ടൌൺ ഹാളിന് പുലിക്കാട്ട് രത്നവേലു ചെട്ടിയാരുടെ പേര് നൽകാൻ തീരുമാനം. മദ്രാസ് പ്രസിഡൻസിയിലെ ആദ്യ തദ്ദേശീയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ രത്നവേലു ചെട്ടിയാർ പാലക്കാട് ഹെഡ് അസിസ്റ്റന്റ് കലക്ടറായിരുന്നു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
3: ടൌൺ ഹാളിന് രത്നവേലു ചെട്ടിയാരുടെ പേരിടണമെന്ന നഗരസഭാ കൌൺസിലിൽ ഉയർന്ന ആവശ്യത്തിന് ഭരണസമിതി അംഗീകാരം നൽകുകയായിരുന്നു. ആവശ്യം അംഗീകരിച്ച് കേസ്മാർട്ടിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. 1876 ഔദ്യോഗിക ജീവിതം ആരംഭിച്ച രത്നവേലു ചെട്ടിയാർ സേലം, ചെങ്കൽപ്പേട്ട്, ആർക്കോട്ട് എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ച ശേഷം 1879 മലബാറിൽ എത്തുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ നീതികേടിനെതിരെ സ്വന്തം ജീവിതം കൊണ്ട് പൊരുതിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായാണ് രത്നവേലു ചെട്ടിയാർ ചരിത്ര രേഖകളിൽ അറിയപ്പെടുന്നത്.
1: കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ ഭക്തജന തിരക്കേറി. ഇന്നലെ ഇളനീരാട്ടിന് നിരവധി പേരാണ് സാക്ഷിയായത്. ആരാധനകളിൽ മൂന്നാമത്തേതായ രേവതി ആരാധന നാളെ നടക്കും. സ്വർണവില ഉയർന്നു. പവന് 1080 രൂപ വർദ്ധിച്ച് 1,12,320 14,040 രൂപയാണ് ഗ്രാമിന്. കണ്ണൂർ പ്രസ് ക്ലബിന്റെ സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിൽ കണ്ണൂർ പ്രസ് ക്ലബ്ബ് ജേതാക്കളായി. KUWJSTA ടീമിനെയാണ് കണ്ണൂർ കീഴടക്കിയത്. കോഴിക്കോട് പ്രസ് ക്ലബ്ബ് മൂന്നാം സ്ഥാനക്കാരായി. TO മോഹനൻ MLA ട്രോഫി സമ്മാനിച്ചു. ഇന്ത്യക്കെതിരെ സ്ഥിരം ശത്രുത വളർത്തിയെടുക്കുന്ന പാകിസ്ഥാന്റെ ശ്രമത്തെ ഐക്യരാഷ്ട്രസഭയിൽ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 30 കോടി രൂപ ചെലവിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച വയനാട് ജില്ലയിൽ പ്രതിരോധ നടപടികളും ജാഗ്രതയും ശക്തമാക്കാൻ തീരുമാനം. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. പ്രാദേശിക വാർത്തകൾ.
4: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
5: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
7: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
8: അങ്ങനെ ആകാശവാണി വാർത്തകളെല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു. സമയം 12 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വാർത്തകളും ബ്രേക്കും ഒന്നുമില്ല, ഇനി മൊത്തം പാട്ടുകളാണ് കേട്ടോ. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആസിയാണ്. റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഹൈ, ഞാൻ ആസിയ, എനിക്ക് പൊന്മുടി പുഴയോരത്ത് എന്ന മൂവിയിൽ നിന്ന് ഒരു ചിരി കണ്ടാൽ എന്ന് തുടങ്ങുന്ന സോങ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആസിയ. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് അതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് പാലക്കാട് നിന്നും ഉണ്ണിക്കണ്ണനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പയ്യ എന്ന ചിത്രത്തിൽ തുള്ളിത്തുള്ളി മഴയ എന്ന് തുടങ്ങുന്ന ഒരു മഴപ്പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം. ഇൻസ്റ്റന്റ് പാട്ടൽ.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാറ്റ്.
1: ആഹാ, എന്താ പാട്ടില്ല, എന്ത് രസമുള്ള പാട്ടാണ്. ഒരു കാലത്ത് ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നുകൂടെ ആയിരുന്നു ഈ ഒരു ഗാനം. പയ്യ എന്ന ചിത്രത്തിൽ അതിമനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്? ദാമോദരൻ ചേട്ടാ, കൊറേ നാളായി സംസാരിച്ചിട്ട്.
2: സുഖമായിട്ടിരിക്കുന്നു.
1: മഴയൊക്കെ ഉണ്ടോ?
2: മഴ
1: കുറവാണ് അല്ലേ. ഭക്ഷണം കഴിച്ചോ?
2: ഓ, ഭക്ഷണമൊക്കെ 12 മണിക്ക് കഴിച്ചു.
1: 12 മണി കഴിച്ചു. ഇൻസ്റ്റന്റ് പാട്ട് തുടങ്ങുന്ന സമയത്ത് ഭക്ഷണം കഴിക്കായിരുന്നു അല്ലേ?
2: ഓ, അങ്ങനെ കേട്ടോണ്ടേയിരിക്കോ.
1: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: എനിക്ക് സിനിമയുടെ പേരറിയില്ല. ഹരിനാമ കീർത്തനം പാടാനുള്ളത് അറിയാ കുരുവികളെ കൊണ്ട് ദാസേട്ടന്മാരും മനോഹര ഗാനമുണ്ട്.
1: പഴയ ഗാനമാണോ?
2: ആ, പഴയ ഗാനമുണ്ട്, പഴയ ഗാനമുണ്ട്.
1: ഓക്കെ, വെച്ചേരാ കേട്ടോ.
2: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്. വീണ്ടും വിളിക്കണേ. വിളിച്ചത് ദാമോദരൻ ചേട്ടനായിരുന്നു. ദാമോദരൻ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ട് നിങ്ങൾ കേട്ടല്ലോ, ഹരിനാമ കീർത്തനം പാടാനുണരും എന്ന് തുടങ്ങുന്ന ഒരു നല്ല ഗാനമാണ്. പഴയ പാട്ടാണ്. ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് കവിതാ മോഹൻദാസ് ആണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാനേകനാണ് എന്ന ചിത്രത്തിലെ പ്രണയവസന്തം തളിരണിയുമ്പോൾ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. രണ്ട് പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിലെ ഒരു നല്ല പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു വന്നപ്പോൾ സമയം ഒരു മണിയായിരിക്കുന്നു. ഒരു മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആദ്യ പകുതി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് അങ്ങ് കടക്കാനായിട്ട് പോവാണ്. ഈ ഒരു നേരത്തെ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്? സുനിൽ കുമാർ അട്ടപ്പള്ളം. ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ചാന്ദ്പുട്ടും ചങ്കേലസും എന്ന് തുടങ്ങുന്ന പാട്ടല്ലേ? തീർച്ചയായിട്ടും വെച്ചിരാം കേട്ടോ. താങ്ക് യു ചേട്ടാ, വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് സുനിൽ കുമാർ ചേട്ടനായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീധരൻ അവണൂരാണ്. ഹമേ നോർ ജീനെ എന്ന് തുടങ്ങുന്ന ഒരു ഹിന്ദി ട്രാക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ടാണ് ആദ്യം വരാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും ചാന്ദ് പൊട്ടും ചങ്കയിലസം എന്ന് തുടങ്ങുന്ന എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള ആ ഒരു പാട്ട് വരിക. രണ്ട് നല്ല പാട്ടുകൾ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ഈ ഒരു പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ പാട്ട് എല്ലാവർക്കും പാടാൻ പറ്റും. നല്ല വരികളാണ്, ലളിതമായിട്ടുള്ള വരികളാണ്, നല്ല ഗംഭീര സോങ് ആണ്. എം ജി ശ്രീകുമാർ മനോഹരമായി പാടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പാടാൻ പറ്റുന്നൊരു പാട്ടാണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ കൂടെ എം ജി ശ്രീകുമാറിനൊപ്പം തന്നെ നമ്മളിങ്ങനെ പാടിപ്പോവും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1:10 ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാം. ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ണൻ ചേട്ടനാണ് പാലക്കാട് നിന്നും. ഗില്ലി എന്ന ചിത്രത്തിലെ കൊക്കര കൊക്കരക്കോ എന്ന് തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 12 ആവുമ്പോൾ ചോദിച്ചാണ് 1 കഴിഞ്ഞ് ഒരു പാട്ട് വയ്ക്കാനായിട്ട്. വരണം കൊണ്ടല്ല, മറ്റു പാട്ടുകളൊക്കെ ഇങ്ങനെ ഇടയിൽ കയറി വന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഓർഡർ അനുസരിച്ചിട്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ഒരു തമിഴ് പാട്ടാണ്, വീണ്ടും ഒരു തമിഴ് പാട്ടാണ്. മുസ്തഫ ചേട്ടനാണ് പാലക്കാട് നിന്നും ചോദിച്ചിരിക്കുന്നത്. സിഗരം എന്ന സിനിമയിലെ അഗരം ഇപ്പോ സിഗരം മാച്ച് എന്ന് തുടങ്ങുന്ന പാട്ട് എന്റെ സ്വത്തൂട്ടിക്ക് വേണ്ടി വെച്ച് തരുമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മുസ്തഫ ചേട്ടന്റെ സ്വത്തൂട്ടിക്ക് വേണ്ടി ഞാൻ സിഗരം എന്ന ചിത്രത്തിൽ ആ ഒരു പാട്ട് കൂടെ കേൾപ്പിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.
2: Hey!

0: ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ട്.
1: ദാസേടൻ പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് സത്യഭാമ അമ്മയാണ്. നമസ്കാരം അഹല്യ, ഒരു ചെമ്പനീർ പൂ വരുത്തു എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ കൃഷ്ണൻ ചേട്ടൻ, മാധവൻ ചേട്ടൻ, ബാലൻ ചേട്ടൻ എന്നിവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു സത്യഭാമ ചിറ്റൂർ. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് ഇതാ വരുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് മണികണ്ഠൻ കരിപ്പോടാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. കിളിയേ കിളി എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: ആ രാത്രി എന്ന ചിത്രത്തിന് വേണ്ടി ജാനകിയമ്മ പാടിയ അതിമനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഗൗതം രാജാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് സുനിലേട്ടാ, ഞാൻ ഗൗതം രാജ്, വീട് ആനമാറി കൊല്ലങ്കോടാണ്. എനിക്ക് പവിഴമല്ലി എന്ന പാട്ട് വേണം. സായ് അഭയങ്കർ പാടിയ പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സായ് അഭയങ്കറിന്റെ പാട്ട് വരുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയ ഒരു പാട്ട് കൂടെയാണ്. ആ ഒരു ഗാനം കേൾക്കാം. ഒപ്പം തന്നെ ചോദിച്ചിരിക്കുന്നത് വേണു ചേട്ടനാണ്, നെക്സ്റ്റ് സോങ് ചോദിച്ചിരിക്കുന്നത്. ഓ പ്രിയ, അനീതിപ്രാവ എന്ന ചിത്രത്തിൽ ഓ പ്രിയ എന്ന് തുടങ്ങുന്ന ഒരു ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. ആ ഒരു ഗാനം കൂടെ കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാറ്റ്.
1: അനേത്തിപ്രാവ എന്ന ചിത്രത്തിന് വേണ്ടി ദാസേടൻ പാടിയ ഒരു റൊമാന്റിക് ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ
2: ഹലോ, ഞാൻ അപ്പോഴൊരു
1: മാധവൻ ചേട്ടാ, ഗുഡ് ആഫ്റ്റർനൂൺ. സുഖാണോ?
2: ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? എല്ലാവർക്കുമായിട്ട് അനന്തഭദ്രം എന്ന ചിത്രത്തിൽ ആ ഒരു പാട്ട് വെച്ചതാണ് കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. രാവിലെ കേൾക്കേണ്ട ഒരു പാട്ടാണ്, ഒരു മോർണിംഗ് വൈബ് ഉള്ള ഒരു പാട്ടാണ്. കുഴപ്പമില്ല, ഉച്ചയ്ക്ക് കേൾക്കാം, മഴയൊക്കെ അല്ലേ. ഈ മഴയുടെ തണുപ്പത്ത് കേൾക്കാൻ പറ്റിയൊരു പാട്ട് കൂടെയാണ്. മഴക്കാലമൊക്കെ ഓർമ്മ വരും, ഒരു മോർണിംഗ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും. ഈ നാട്ടിൻപുറത്തെ മോർണിംഗ് ഒക്കെ ഓർമ്മ വരുന്ന ഒരു ഫീൽ തരുന്ന ഒരു പാട്ട് കൂടെയാണ്. ശിവമല്ലിക്കാവിൽ എന്ന് തുടങ്ങുന്ന ചിത്ര ചേച്ചി പാടിയ അതിമനോഹരമായ ഗാനം. ആ പാട്ടിനോടൊപ്പം വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് അഹല്യ, പാലക്കാട് നിന്നും ഡിൻസി ആണ്. 10:30 AM ലോക്കൽ കോൾ എന്ന ചിത്രത്തിൽ ഏതോ സായാഹ്ന സ്വപ്നത്തിൽ എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഡിൻസി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഡിൻസി ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: 10:30 AM ലോക്കൽ കോൾ എന്ന ചിത്രത്തിലെ ഒരു സുന്ദരമായ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 2 പാട്ടുകൾ കൂടെ ഉണ്ട്. അതിൽ ആദ്യത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുലാണ്. അതുൽ ചോദിച്ചിരിക്കുന്ന ഗാനം അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലെ തെയ്യാമേ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് കേട്ടോ. ഒരു ഡിഫറൻറ്റ് സോങ് ആണ് ആ ഒരു പാട്ട്. കേൾക്കാം. അതിനോടൊപ്പം തന്നെ പാട്ടാവശ്യപ്പെട്ടിരിക്കുന്നത് സുരേന്ദ്രൻ ചേട്ടനാണ്. ഇന്നലെ എന്റെ നെഞ്ചില് എന്ന് തുടങ്ങുന്ന പാട്ടാണ്, ദാസേട്ടൻ പാടിയ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് സുരേന്ദ്രൻ ചേട്ടൻ. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ വരുന്നു. ഈ 2 പാട്ടുകളോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. നല്ല കുറെ പാട്ടുകൾ കേൾക്കാൻ പറ്റിയ സന്തോഷത്തിൽ വിട വാങ്ങുന്നു ഞാൻ സുനൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക FM 90.4 കേട്ട് കൂട്ടുകൂടി.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
3: ഓർമ്മയിലുണരും ഗാനങ്ങളുടെ സമയമാണ്, അഭിരാമിയാണ് കൂടെ. ഒരുപാട് നല്ല നല്ല അനശ്വരമായിട്ടുള്ള ഗാനങ്ങളാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ നമ്മൾ ഒന്നിച്ച് കേൾക്കുവാനായിട്ട് പോകുന്നത്. 80s, 90s തുടക്കം അങ്ങനെയുള്ള ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുള്ള പാട്ടുകളാണ്. എവർഗ്രീൻ 80s, 90s സോങ്സ് ആണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ ആദ്യം ധനം എന്ന സിനിമയിലെ പാട്ടാണ്. ഒരു ആർഭാടവും ഇല്ലാത്തൊരു പാട്ട്, പ്രത്യേകിച്ച് ഒരു സിറ്റുവേഷൻ പറയാനില്ലാത്ത വളരെ നിഷ്കളങ്കമായൊരു പാട്ടാണ്. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികൾ എന്ന പാട്ട്. ചാർമില എന്ന നടിയുടെ നിഷ്കളങ്കമായ മുഖം നമുക്ക് ആദ്യമേ മനസ്സിലേക്ക് വരുന്ന പാട്ടാണ്. പ്രിയപ്പെട്ട പാട്ടുകാരി ചിത്ര ചേച്ചിയുടെ മനോഹരമായ മധുരമായ ശബ്ദം, ഏറ്റവും ലളിതമായ വരികളിലൂടെ PK ഗോപി ചീരപ്പൂവുകൾ കുമ്മ കൊടുത്തപ്പോ രവീന്ദ്രൻ മാസ്റ്റർ അതിനനുയോജ്യമായ ഒരു ഈണവും കൊടുത്തു. 91s ഇറങ്ങിയ ധനം എന്ന സിനിമയിലെ ഗാനമാണ്.

1988 ശ്യാമിന്റെ സംഗീതത്തിൽ പി ഭാസ്കരൻ മാസ്റ്റർ വരികൾ എഴുതിയ ഒരു ഗാനത്തിലേക്കാണ് ഇനി. ഡേസി എന്ന സിനിമയിലെ പാട്ടാണ് ഊർമദൻ വാസന്ത നന്ദന തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. ദാസേതൻ ഏറ്റവും മനോഹരമായി ഗ്രേറ്റ് ഫീലിലും ഗ്രേറ്റ് ഇമോഷനിലും പാടുവെച്ചിട്ടുള്ള ഒരു പാട്ടാണിത്. പ്രതാപ് പോത്തൻ ഡയറക്ട് ചെയ്ത സിനിമ, കമൽഹാസന്റെ ഒരു ക്യാമിയോ റോൾ ഉണ്ട് ഈ ഒരു സിനിമയില്. ഹരീഷ്, സോണിയ എന്നീ രണ്ട് താരങ്ങളാണ് ഈ ഒരു സിനിമയിൽ പ്രത്യേകിച്ച് ഒരു പാട്ടിലുള്ളത്. ശ്യാമിന്റെ മനോഹരമായ സംഗീതത്തിൽ ഡേസി എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ

നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും മനസ്സിലേക്ക് പാട്ടുകളാണ് ആദ്യമേ ഓടി വരുന്നത്. അതില് തുമ്പപ്പൂക്കാട്ടിൽ എന്ന് തുടങ്ങുന്ന പാട്ടാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്ന പാട്ട്. ചിത്രചേച്ചി, ജയചന്ദ്രൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ്. കണ്ണൂർ രാജൻ എന്ന മ്യൂസിക് ഡയറക്ടറിന്റെ പാട്ട്. മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് അല്ലേ. അദ്ദേഹത്തിന് കിട്ടേണ്ട അല്ലെങ്കിൽ അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യേണ്ടടുത്തോളം അദ്ദേഹത്തെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. വളരെ മനോഹരമായ ഒരുപാട് പാട്ടുകൾ നമുക്ക് തന്നിട്ടില്ല ശ്രീ കണ്ണൂർ രാജൻ. ചിത്രചേച്ചിയുടെ ശബ്ദം ഈ ഒരു പാട്ടില്, സാധാരണ നമ്മൾ കേൾക്കുന്ന ചിത്രചേച്ചിയുടെ ശബ്ദമില്ലേ, അതിൽ നിന്നും അല്പം വ്യത്യാസമുള്ളത് പോലെ തോന്നി എനിക്ക് കേട്ടപ്പോഴത്തേക്കും. എന്തായാലും നിങ്ങളും കേട്ടു നോക്കൂ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് കണ്ണൂർ രാജന്റെ സംഗീതം.

ജോൺസൺ മാഷും നന്മയുള്ള സിനിമയും നന്മയുള്ള ഗ്രാമവും എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലേക്ക് പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചലച്ചിത്രമാണ് ഓടി വരുന്നത്. ആ സിനിമയ്ക്ക് വേണ്ടി ചിത്രചേച്ചി പാടിയ കുഞ്ഞിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കുന്ന നേരം പിന്നിൽ വന്ന് കണ്ണു പൊത്തും തോഴനെങ്ങു പോയി എന്ന പാട്ട്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോൺസൺ മാഷിന്റെ സംഗീതം. 88 ഇറങ്ങിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ചിത്രചേച്ചിയുടെ.

കേൾക്കുന്നവരുടെ കാത് നിറയ്ക്കാനായിട്ട് ഏത് പാട്ടിനും കഴിയല്ലേ. പക്ഷേ കേൾക്കുന്നവരുടെ കാതും മനസ്സും ഒരുപോലെ നിറയ്ക്കാൻ ചില പാട്ടുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയൊരു ഗാനമാണ് ഗുരുജി ഒരു വാക്ക് എന്ന സിനിമയിലെ പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു എന്ന സിനിമ. അതില് കാമുകി കാമുകനെ കുറിച്ച് പറയുന്ന ഒരു പരാതിയുണ്ട് തുടക്കത്തിൽ തന്നെ. കിന്നാരം പറയുന്ന ഒരു ബഹളക്കാരനാണ് കാമുകൻ. ആ ബഹളം ഇല്ലിക്കാട് അടിമുടി ഉലയണ കലബില പോലെയാണെന്നാണ് കവി എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ മനോഹരമായ ബിംബങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു പാട്ട് എഴുതിയിട്ടുള്ളത് ശ്രീ ബിച്ചു തിരുമലയാണ്. ജെറി അമൽദേവ് സാറിന്റെ മ്യൂസിക്കാണ്. ദാസേട്ടൻ ചിത്രചേച്ചി എന്നിവർ ചേർന്ന് പാടിയ ഗാനത്തിലേക്ക്.

പത്മരാജന്റെ ക്ലാസിക് സിനിമ ഇന്നലെ എന്ന സിനിമ വീണ്ടും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു സിനിമയാണ് ശോഭന. ജയറാം, ശ്രീവിദ്യ, സുരേഷ് ഗോപി എന്നിവരൊക്കെ അഭിനയിച്ച ഇന്നലെ. കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന ഒരു നടിയായിട്ട് ശോഭന ഇങ്ങനെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ചിത്രചേച്ചി ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുണ്ട്. ഇതിന്റെ മെയിൽ വേർഷനും ഫീമെയിൽ വേർഷനും ഉണ്ട്. ഫീമെയിൽ വേർഷൻ ആണ് കേൾക്കാൻ കുറച്ചുകൂടെ രസമുള്ളത്. എനിക്കും ഇഷ്ടം ഫീമെയിൽ വേർഷൻ ആണ്. കണ്ണിൽ നിൻ മെയിൽ ഓർമ്മ പൂവിൽ ഇന്നാരോ പീലി ഒഴിഞ്ഞു എന്ന പാട്ട്. ഈ മനോഹരമായ വരികൾ എഴുതിയിട്ടുള്ളത് കൈതപ്രമാണ്, ജസ്റ്റ് കൈതപ്രം തിങ്സ് അല്ലേ. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതമാണ്. 90s ആ ഒരു സമയത്ത് പുറത്തിറങ്ങിയ ഇന്നലെ എന്ന സിനിമയിലെ ഗാനം.

88-ൽ പുറത്തിറങ്ങിയ ധ്വനി എന്ന സിനിമയിലെ പാട്ടാണ് ഇനി അനുരാഗ ഗോല ഗാത്രി എന്ന ഗാനം. ദാസേട്ടന്റെ ശബ്ദത്തിൽ നമുക്ക് ആസ്വദിക്കാം. യൂസഫ് അലി കീച്ചേരി വരികൾ എഴുതി, നൌഷാദ് അലി സംഗീത സംവിധാനം നിർവഹിച്ച ധ്വനി എന്ന സിനിമയിലെ പാട്ടിലേക്ക്.

അതേ സിനിമയിലെ തന്നെ ദാസേട്ടന്റെ മറ്റൊരു ഹിറ്റാണ് മാനസ നിലയിൽ പൊന്നോളങ്ങൾ എന്ന പാട്ട്. ധ്വനിയിലെ എല്ലാ പാട്ടുകളും മികച്ച ഗാനങ്ങൾ തന്നെയാണ്, പ്രിയ ഗാനങ്ങൾ തന്നെയാണ്. യൂസഫ് അലി കേച്ചിയുടെ വരികൾ നൌഷാദിന്റെ ഈണം 88 പുറത്തിറങ്ങിയ ധ്വനി എന്ന സിനിമയിലെ ഗാനം.

നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലെ പാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. രണ്ടേ രണ്ട് പാട്ടുകളാണ് ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. അത് രണ്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഗാനങ്ങൾ, എവർഗ്രീൻ ആയിട്ടുള്ള പാട്ടുകൾ, എല്ലാ കാലത്തും ആളുകളെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കേൾക്കാൻ പോകുന്ന ഗാനങ്ങൾ തന്നെയാണ്. ഒ എൻ വി കുറുപ്പ് ജോൺസൺ മാഷ് ടീമായിരുന്നു നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ ഒരുക്കിയത്. ദാസേട്ടൻ പാടിയ 86 പുറത്തിറങ്ങിയ ആ ഗാനമാണ് ഇനി.

സൈമൺ പീറ്റർ നിനക്ക് വേണ്ടി എന്നൊരു ചിത്രമുണ്ട്. ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമല വരികൾ എഴുതുകയും ഇ ടി ഉമ്മർ സംഗീത സംവിധാനം നിർവഹിക്കുകയും പി ജയചന്ദ്രൻ എന്ന മലയാളത്തിന്റെ ഭാവഗായകൻ ആലപിക്കുകയും ചെയ്ത പാട്ടിലേക്കാണ് ഇനി.

0: തുലഞ്ഞ വസന്തരാവുകൾ കാത്തു നിന്നു വിരുന്നൊരുക്കിയതെല്ലാം തമ്മിൽ തമ്മിൽ പങ്കുവച്ചു.
1: അങ്കിൾ,

കേൾക്കുന്നവരുടെ കാത് മാത്രമല്ല മനസ്സും കൂടി നിറയ്ക്കുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട്. അതിൽ 80s 90s സമയത്ത് പുറത്തിറങ്ങിയ ചില ഗാനങ്ങൾ മാത്രമാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ നമ്മൾ കേട്ട് വന്നത്. ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങള് അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വീണ്ടും നാളെ എത്താം കൃത്യം ഇതേ സമയത്ത് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

കേൾക്കാൻ കൊതിക്കുന്ന, കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന, കാതും മനസ്സും നിറയ്ക്കുന്ന പാട്ടുകളുമായിട്ട് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്, സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

0: ഗായത്രി,
1: എന്തിനാണോ

0: ഇവിടെ എല്ലാരും ക്ലാസ് പോട്ട് കൊടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നീ എവിടെ?
1: ഞാൻ വരുന്നില്ല.
0: ഞാൻ കാരണമാണ് വരാത്തത്.
1: അല്ല, ഞാൻ അവിടെ ഒരു മിസ്ഫിറ്റാ. നിങ്ങളൊക്കെ മെമ്മറിയിൽ ഇങ്ങനൊരു ക്ലാസ്മേറ്റ് വേണം.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9118954112, 04923225000.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ആരോഗ്യമുള്ള ഒരു ലൈഫിന്, ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അതിലെ പോഷകങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ? നമ്മൾ എന്ത് കഴിക്കണം, എത്ര തവണ കഴിക്കണം, എന്ത് നമ്മൾ കുറയ്ക്കണം, എന്ത് കൂടുതൽ കഴിക്കണം എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമല്ലേ? പറഞ്ഞുതരാം. വെൽക്കം ടു ഡോക്ടർ അഹല്യ, കൂടെയുണ്ട് ഞാൻ സുമൻ. ഡോക്ടർ അഹല്യയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഇന്ധനമായിട്ടുള്ള ഭക്ഷണത്തെക്കുറിച്ചും അതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങളെ കുറിച്ചുമാണ്, ന്യൂട്രിയൻസിനെ കുറിച്ചുമാണ്. വണ്ടി ഓടാനായിട്ട് നല്ല പെട്രോൾ വേണം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരം നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള പോഷകങ്ങൾ ആവശ്യമാണ്. എന്തൊക്കെയാണ് ആ പോഷകങ്ങൾ? ഈ പോഷകങ്ങൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം കേട്ടോ. ഒന്ന് മാക്രോ ന്യൂട്രിയൻറ്റുകളും മൈക്രോ ന്യൂട്രിയൻറ്റുകളും. മനസ്സിലായോ? അതിൽ മാക്രോ ന്യൂട്രിയൻറ്റുകളെ കുറിച്ച് പറയാം, അതായത് കൂടുതൽ അളവിൽ വേണ്ട പോഷകങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്, ശരീരത്തിന് ഊർജം നൽകുന്ന കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം. രണ്ടാമത്, പേശികളുടെ വളർച്ചയ്ക്ക്, നമ്മുടെ മസിൽസിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ അഥവാ മാംസ്യം. മൂന്നാമത്, ഹോർമോണുകളുടെ പ്രവർത്തനത്തിന് വേണ്ട നല്ല കൊഴുപ്പ്, അതായത് ഹെൽത്തി ഫാറ്റ്സ്. ഇനി മൈക്രോ ന്യൂട്രിയൻറ്റുകളാണ്, അതായത് കുറഞ്ഞ അളവിൽ വേണ്ടവ, വൈറ്റമിൻസും മിനറൽസും, ഇരുമ്പ്, കാൽസ്യം, സിങ്ക് തുടങ്ങിയവ. ഇവ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് അത്യാവശ്യമാണ്. ഒരു സാധാരണ വ്യക്തിക്ക് അവരുടെ പ്രായവും ശാരീരിക അധ്വാനവും അനുസരിച്ച് ദിവസവും 1800 മുതൽ 2200 കലോറി വരെ ഊർജം ആവശ്യമാണ്. ഇതിൽ 50% അന്നജവും 20 മുതൽ 30% പ്രോട്ടീനും ബാക്കി നല്ല കൊഴുപ്പും ആയിരിക്കണം. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ടേ? അതൊക്കെ പറയാം. അതിന് മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഒരു ദിവസം നമ്മളെ എത്ര തവണ ഫുഡ് കഴിക്കണം, എപ്പോഴൊക്കെ കഴിക്കണം, എത്ര അളവിൽ കഴിക്കണം, അതിനെ കുറിച്ചൊക്കെയാണ് ഇനി ഡോക്ടർ അഹലിലൂടെ പറയാൻ പോകുന്നത്. എപ്പോഴൊക്കെ വിശക്കുന്നോ അപ്പോഴൊക്കെ കഴിക്കാമെന്ന ശീലം ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. നമ്മുടെ ശരീരത്തിന് ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ദഹനം സുഗമമാക്കും. സാധാരണയായിട്ട് ഒരു ആരോഗ്യവാനായ വ്യക്തി ദിവസവും 3 പ്രധാന ഭക്ഷണങ്ങളും, അതായത് 3 മെയിൻ മീൽസും ഒരു ലഘു ഭക്ഷണവും കഴിക്കുന്നതാണ് നല്ലത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് എപ്പോഴാണെന്നറിയോ? രാവിലെ 7 മണിക്കും 8:30 ഇടയ്ക്കായിരിക്കണം. ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം കൂടിയാണ് ഇത്. പണ്ടുള്ളവർ പറയും രാജാവിനെ പോലെ കഴിക്കണമെന്ന്. ഇഡ്ഡലി, ദോശ, പുട്ട് അല്ലെങ്കിൽ ഓട്സ് എന്നിവയോടൊപ്പം തന്നെ പ്രോട്ടീനായിട്ട് മുട്ടയോ ചെറുപയറോ ഒക്കെ ഉൾപ്പെടുത്താം. ഇനി ഉച്ചയ്ക്ക് ലഞ്ച് 12:30 മുതൽ 2 മണി വരെയാണ് ഈ ലഞ്ച് കഴിക്കേണ്ട സമയം. അതിനുള്ളിൽ തന്നെ മാക്സിമം കഴിച്ചിരിക്കണം. ഒരു സാധാരണക്കാരനെ പോലെ മിതമായ അളവിൽ കഴിക്കുക. അപ്പൊ ലഞ്ച് കഴിക്കേണ്ടത് ഒരു സാധാരണക്കാരനെ പോലെയാണ്. ചോറിന്റെ അളവ് കുറച്ച് കറികളുടെ അളവ് കൂട്ടണം. ഇനി വൈകുന്നേരം ഒരു സ്നാക്ക് ആവാം. ഒരു 4 മണി മുതൽ 5 മണി വരെ ഇടയ്ക്കുള്ള സമയത്ത് സ്നാക്ക് കഴിക്കാം. ചായയോടൊപ്പം എണ്ണ പലഹാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നട്സോ പഴങ്ങളോ കഴിക്കുക. ഇനി ഡിന്നറാണ്. ഡിന്നർ കഴിക്കേണ്ട സമയം എപ്പോഴാണെന്നറിയോ? രാത്രി 7 മണി മുതൽ 8:30. ഒരു യാചകനെ പോലെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കുക എന്നാണ് പണ്ടുള്ളവർ പറയാറ്, യാചകനെ പോലെ. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് കുറഞ്ഞത് 2 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം. രാത്രിയിൽ ചപ്പാത്തിയോ ലഘുവായിട്ടുള്ള കഞ്ഞിയോ തിരഞ്ഞെടുക്കാം. ഭക്ഷണം എപ്പോഴും നന്നായിട്ട് ചവച്ചരച്ച് സാവധാനം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടിവിയോ മൊബൈലോ നോക്കി ധൃതിയിൽ കഴിക്കുന്നത് അമിതമായി ആഹാരം ഉള്ളിൽ ചെല്ലാനായിട്ട് കാരണമാകും. ഇനി പറയാനുള്ളത്, നമ്മുടെ നിത്യേനയുള്ള മെനുവിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതിനൊക്കെ നമ്മൾ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: നമ്മുടെ പ്ലേറ്റില്, നമ്മുടെ ഭക്ഷണ പ്ലേറ്റില് എന്തൊക്കെ വേണം പറഞ്ഞുതരാം. ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണ മെനു തയ്യാറാക്കാനായിട്ട് എളുപ്പമുള്ളൊരു വിദ്യയുണ്ട്, ഹെൽത്തി പ്ലേറ്റ്. നിങ്ങൾ കഴിക്കാനിരിക്കുന്ന പ്ലേറ്റിനെ മനസ്സുകൊണ്ട് നാലായിട്ട് ഭാഗിക്കുക. പകുതി ഭാഗം 50% പച്ചക്കറികളും പഴങ്ങളും ആയിരിക്കണം. തോരൻ, മെഴുക്കുപുരട്ടി, സാലഡ് എന്നിവ ധാരാളം ഉൾപ്പെടുത്തുക. ഇത് ശരീരത്തിന് ആവശ്യമായ നാരുകളും വൈറ്റമിൻസും നൽകും. ഇനി കാൽഭാഗം 25% കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം. നമ്മൾ കഴിക്കുന്ന ചോറോ ചപ്പാത്തിയോ ഓട്സോ ഒക്കെ ആവും. ശ്രദ്ധിക്കുക, ചോറ് പ്ലേറ്റിന്റെ പകുതിയിലധികം വരുന്ന പഴയ ശീലം നമ്മൾ മാറ്റണം. ഈ പ്ലേറ്റ് മുഴുവൻ ചോറെടുക്കുന്ന ശീലമുള്ളവരുണ്ട്, അത് മാറ്റണം. പിന്നെ ബാക്കി കാൽഭാഗം, ഇപ്പൊ 75% അല്ല ആയിട്ടുള്ളൂ, ഇനി 25% ബാക്കിയുണ്ട്. ആ ബാക്കി കാൽഭാഗം പ്രോട്ടീൻ, സസ്യബുക്കുകൾക്കാണെങ്കിൽ പരിപ്പ്, പയർവർഗ്ഗങ്ങൾ, കടല, പനീർ ഇതൊക്കെ

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: നമ്മുടെ ആരോഗ്യം നശിപ്പിക്കാനായിട്ട് നമ്മുടെ അടുക്കളയിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും കുറയ്ക്കേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ചില വില്ലന്മാരുണ്ട്. എന്തൊക്കെയാണെന്ന് പറയട്ടെ. ഒന്ന്, വെളുത്ത മൂന്ന് ശത്രുക്കളാണ് പഞ്ചസാര. ചായയിലെ പഞ്ചസാര, ബേക്കറി പലഹാരങ്ങൾ, സ്വീറ്റ്സ് എന്നിവ പരമാവധി കുറയ്ക്കണം. ഇത് അമിതവണ്ണത്തിനും പ്രമേഹത്തിനും കാരണമാകും. പിന്നെ മൈദയാണ്, പൊറോട്ട, ബ്രെഡ്, ബിസ്ക്കറ്റ്, ന്യൂഡിൽസ് എന്നിവ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇവയിൽ നാരുകൾ ഒട്ടുമില്ലാത്തത് കൊണ്ട് ദഹനക്കേടും മലബന്ധവും ഉണ്ടാക്കും. പിന്നെ

അമിതമായ ഉപ്പ്. കറികളിലെ ഉപ്പൊന്ന് കുറയ്ക്കണം. പപ്പടം, അച്ചാറുകൾ, പാക്കറ്റ് ചിപ്സുകൾ എന്നിവയിൽ ഉയർന്ന ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബി പി കൂട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, എണ്ണയിൽ ആഴത്തിൽ വറുത്ത പലഹാരങ്ങൾ ചീത്ത കൊളസ്ട്രോൾ കൂട്ടുകയും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. പിന്നെ അളവ് നിയന്ത്രിക്കണേ. ഹോട്ടൽ ഭക്ഷണങ്ങളും ഫാസ്റ്റ് ഫുഡും ആഴ്ചയിൽ ഒരിക്കൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്തുകയും വേണം. ഒരു കാര്യം ഓർക്കുക, നല്ല ഭക്ഷണം കഴിക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇന്ന് നമ്മൾ ഭക്ഷണത്തിൽ കാണിക്കുന്ന ശ്രദ്ധ നാളെ ഹോസ്പിറ്റൽ ബില്ലുകൾ വരാതെ നമ്മളെ സഹായിക്കും. ഡോക്ടർ ഹല്ലയാണ് പ്രിയപ്പെട്ട ലിസ്ണേഴ്സ് ഇത്രയും നേരം കേട്ടത്. തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള ആരോഗ്യ വിശേഷങ്ങളുമായി ഇനിയും ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാണ്.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്. 360 ഡിഗ്രി. നമസ്കാരം. 360 ഡിഗ്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. 360 ഡിഗ്രിയുമായി ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുണ്ട് ഞാൻ ആയില്ല. അങ്ങനെ നീ വൈകുന്നേരം 4 മണി 360 ഡിഗ്രിയുടെ സമയമാണ്. അതേസമയം തന്നെയാണ് നമ്മൾ ഒരു കട്ടൻ ചായ ഒക്കെ ആയിട്ട് നല്ല ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ആ ഒരു 4 മണി സമയം അങ്ങ് ചെലവഴിക്കാറുണ്ടല്ലേ. ഈവനിങ്ങിൽ ഒരു സ്ട്രോങ് ചായ, അതിന്റെ കൂടെ കടിക്കാനായിട്ട് എന്തെങ്കിലും ഒരു പലഹാരം, നിർബന്ധമുള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞെത്തുന്ന കുട്ടികൾക്കാണെങ്കിലും ഓഫീസ് കഴിഞ്ഞെത്തുന്നവർക്കാണെങ്കിലും ഈ 4 മണി നേരം ഒരു റിലാക്സേഷൻ ടൈം കൂടിയാണല്ലേ. എന്നാൽ ഇന്നുണ്ടല്ലോ പല വീടുകളിലും ഈ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പപ്സും കട്ട്ലറ്റും അല്ലെങ്കിൽ പാക്കറ്റിൽ കിട്ടുന്ന ഈ ലേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് 4 മണി പലഹാരങ്ങളായിട്ട് മാറാറ്. അതുകൊണ്ട് തന്നെ ഇവയിൽ അടങ്ങിയിരിക്കുന്ന അമിതമായ മൈദയും കടുപ്പമേറിയ ഈ ഒരു പ്രിസർവേറ്റീവുകളും കുട്ടികളുടെയും മുതിർന്നവരുടെയും ആരോഗ്യത്തിന് ഒട്ടും തന്നെ നല്ലതല്ല കേട്ടോ. വിപണിയിലെ ഒരു അൺഹെൽത്തി സ്നാക്കിന് പകരമായി വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില നാടൻ വിദ്യകളുണ്ട്. ആ ഒരു കാര്യമാണ് നമ്മൾ ഇത് പറയാൻ പോകുന്നത്. രുചിയും ആരോഗ്യവും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റിയ ചില അടിപൊളി 4 മണി പലഹാരങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം, ആ ഒരു കാര്യമാണ് ഇന്നത്തെ 360 ഡിഗ്രിയിൽ നമ്മൾ കേൾക്കാനായി പോകുന്നത്. അപ്പോ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു ഹെൽത്തി മാജിക് ആണ്. അതെന്താന്ന് കേൾക്കാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. സ്റ്റുഡിയോ വിദ്യാഹലീഫ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: നേന്ത്രപ്പഴം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് നല്ല മൈദമാവിൽ മുക്കി എണ്ണയിലിട്ട് വറുത്ത് കൂരിയെടുക്കുന്ന പഴംപുരിയില്ലേ, ആ പഴംപുരിയല്ലേ. പക്ഷേ പഴംപുരി കഴിക്കാനായിട്ട് നല്ല രുചിയൊക്കെ ആണെങ്കിലും അതിലെ മൈദയും അമിതമായ എണ്ണയും അത്ര നല്ലതല്ല അല്ലേ. അപ്പൊ ഇതിന് പകരമായി മൈദയും എണ്ണയും ഇല്ലാതെ ഒരു ബനാന റോസ്റ്റ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയാലോ. അതിനുവേണ്ടി നേന്ത്രപ്പഴം ചെറിയ വട്ടത്തിൽ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. ഒരു പാനിൽ അല്പം നെയ് തടവി ഒരു പഴം കഷ്ണങ്ങൾ അതിലേക്കിട്ട് രണ്ട് വശവും ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതിനു മുകളിൽ അല്പം ഏലക്കാപ്പൊടിയും ഒരൽപ്പം നാടൻ ചിരകിയ തേങ്ങയും കൂടി ചേർത്താൽ സംഗതി ജോറാവുന്നുള്ളതാണ് കേട്ടോ. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അല്പം ശർക്കര പാനി കൂടി ഒഴിക്കാവുന്നതാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഹെൽത്തി ആയ ഒന്നാണിത്. ഈ നേന്ത്രപ്പഴത്തിലെ വിറ്റാമിനുകളും തേങ്ങയിലെ നല്ല കൊഴുപ്പും കുട്ടികൾക്ക് ആവശ്യമായ ഒരു എനർജി നൽകുന്നുള്ളതാണ്. ഇനി നമ്മുടെ പഴയ ഒരു സ്നാക്കാണ് അവില നനച്ചതും ചായ ആയാലോ. ആ ഒരു 4 മണി പലഹാരം എങ്ങനെ തയ്യാറാക്കാന്ന് കേൾക്കാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് അഖിലേഫം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. അടുത്ത ആ 4 മണി പലഹാരത്തിന്റെ റെസിപ്പിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സംഭവം സിമ്പിളാണ് കേട്ടോ. അതെന്താണെന്നറിയോ, പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ സ്ഥിരമായി ഉണ്ടാക്കിയിരുന്ന, എന്നാൽ ഇന്ന് നമ്മൾ മറന്നുപോയ ഒരു സൂപ്പർ ഫുഡാണ് ഈ ഒരു അവല് നനച്ചത്. പാചകം ചെയ്യാൻ ഒട്ടും അറിയില്ലാത്ത ബാച്ചിലർമാർക്ക് പോലും അടുപ്പ് കത്തിക്കാതെ 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവം അല്ലെ. ഈ ചുവന്ന അവലാണ് ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ലത് കേട്ടോ. നല്ല ടേസ്റ്റ് അതിനാണ്. ഒരു പാത്രത്തിൽ അവലെടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് ചിരകിയ തേങ്ങയും മധുരത്തിന് ശർക്കര പൊടിച്ചതും ചേർക്കാം. ഒരു നല്ല ഫ്ലേവറിനായിട്ട് അല്പം ഏലക്കാപ്പൊടി കൂടി യോജിപ്പിക്കാനായിട്ട് മറന്നു പോകണ്ട കേട്ടോ. ഇത് 4 കൂടി ചേർത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, മിക്സ് ചെയ്യാം. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞൊരു പാളയം കോടൻ പഴം കൂടി ചേർക്കാം, ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഈ നാരുകൾ ധാരാളമായി അടങ്ങിയ ഈ ഒരു അവല് വയറ് നിറയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, ദഹനത്തിനും വളരെ മികച്ചൊരു കാര്യമാണ്. ഇനി ബേക്കറി പലഹാരങ്ങൾ വാങ്ങി പണം കളയുന്നതിന് മുൻപ് ഈ പഴയ നാടൻ രുചി നിങ്ങൾക്ക് വീണ്ടെടുത്ത് നോക്കിയാൽ മതി കേട്ടോ. സംഗതി സൂപ്പറാണേ.

മധുര പലഹാരങ്ങൾ അത്ര താല്പര്യമില്ലാത്തവരാണെങ്കിൽ വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് പറഞ്ഞുതരട്ടെ. ചെറുപയർ സുണ്ടൽ. അതെന്തേ ചെറുപയർ സുണ്ടൽ? ചെറുപയർ ഉണ്ടല്ലോ, തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കുക. പിറ്റേന്ന് രാവിലെ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണയൊഴിച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ താളിച്ച് അതിലേക്ക് വെന്ത പയർ കൂടി ഇടുക. ഇനി മുകളിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ കൂടി ഇട്ട് ഇളക്കിയ ഹെൽത്തി സുണ്ടൽ റെഡിയാണ് കേട്ടോ. അതുപോലെ ചെറുപയറിന് പകരം കടലയോ അല്ലെങ്കിൽ മുതിരയോ ഒക്കെ ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. പ്രോട്ടീൻ വലിയ അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും ജിമ്മിൽ പോകുന്നവർക്കാണെങ്കിലും ഒക്കെ വൈകുന്നേരം കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്നാക്കാണിത്. കുട്ടികളുടെ വളർച്ചയ്ക്കും ഇതേറെ സഹായിക്കാറുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്, നല്ല പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഷുഗർ കട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിലും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയൊരു കാര്യം കൂടിയാണ്. എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഒരു ഐറ്റം എന്താണെന്ന് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ആ ഒരു ബ്രേക്കിൽ മനോഹരമായ പാട്ടുകൾ എത്തുന്നു 360 ഡിഗ്രിയിൽ. പാട്ടിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. കീപ് ലിസണിംഗ് ഹലീഫും 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Once again, welcome back to 360 Degree. അങ്ങനെ 360 ഡിഗ്രി ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അടുത്ത ആ ഒരു ഫുഡ് ഐറ്റം എന്താന്ന് പറഞ്ഞാരട്ടെ, വീട്ടിൽ ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ ബേക്കറിയിലെ പപ്സിനെ വെല്ലുന്ന രീതിയിൽ നല്ലൊരു ടേസ്റ്റുള്ള ഒരു സ്നാക്ക് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇതിനായിട്ട് എന്ത് വേണം, വൈറ്റ് ബ്രെഡിന് പകരം ഗോതമ്പ് ബ്രെഡ് അല്ലെ വീറ്റ് ബ്രെഡ് അത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കാം. ഒരു പാത്രത്തിൽ മുട്ടയടിച്ച് അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള, പച്ചമുളക്, തക്കാളി, മല്ലിയില ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. കൂടാതെ തന്നെ അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബ്രെഡിന്റെ കഷ്ണം ഈ ഒരു മുട്ട മിശ്രിതത്തിൽ മുക്കിയ ശേഷം ഒരു പാനിൽ അല്പം നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ച് രണ്ടു വശവും ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെടുന്നുള്ളതാണ്. അതുപോലെ തന്നെ പച്ചക്കറികൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് അവരറിയാതെ തന്നെ പോഷകങ്ങൾ ഉള്ളിലെത്തിക്കാൻ പറ്റിയൊരു സ്മാർട്ട് വഴി കൂടിയാണ് ഇത്. പിന്നെ മുട്ടയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പൊ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വയറ് നല്ല രീതിയിൽ ഫില്ലാക്കി എടുക്കാം. അപ്പൊ അതിന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു പലഹാരമാണ് ഈ ഒരു എഗ് ബ്രെഡ് ടോസ്റ്റ് എന്നുള്ളത്. ഇനി നമുക്ക് എണ്ണ എണ്ണ കുറെ പ്രശ്നമാണെങ്കിൽ എണ്ണയില്ലാതെ എങ്ങനെ നമുക്കൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്.

0: 360 degree.
1: ആവിയിൽ വേവിച്ചിരിക്കുന്ന പലഹാരങ്ങളാണ് എപ്പോഴും ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം. ഈ ഒരു കാര്യം നമ്മൾ കഴിക്കാറില്ലേ? അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പലഹാരം ഇങ്ങനെ തയ്യാറാക്കാം. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് റാഗി കുഴുക്കട്ട നമുക്ക് ഉണ്ടാക്കാല്ലേ. കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? റാഗിപ്പൊടി. ഈ ഒരു റാഗിപ്പൊടി എന്ത് ചെയ്യാം? ചെറു ചൂടുള്ള വെള്ളവും അല്പം ഉപ്പും ചേർത്ത് ചപ്പാത്തി മാവും നമ്മൾ കുഴക്കില്ലേ, അതേ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചുരകിയ തേങ്ങയും ശർക്കരയും ഏലക്കാപ്പൊടിയും ചേർത്ത് ഒരു കൂട്ട് നമുക്ക് തയ്യാറാക്കാം. അത് നടുവിൽ വെച്ച് ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇത് ഇഡ്ലി പാത്രത്തിൽ വെച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്താൽ സംഭവം റെഡിയാണ് കേട്ടോ. റാഗി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇത് മധുരമുള്ളത് കൊണ്ട് തന്നെ കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് അവരെ കഴിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇനി പ്രമേഹമുള്ള മുതിർന്നവർക്കും വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാനായിട്ട് പറ്റിയ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു പലഹാരമാണിത്. എണ്ണ ഒട്ടും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഇതൊരു കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജ് കൂടിയാണ്. അപ്പോ അതെ, എന്തായാലും നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മൾ എന്തുകൊണ്ട് പാക്കറ്റ് ഫുഡ് കഴിക്കേണ്ട എന്ന് പറയുന്നു, അതെന്തുകൊണ്ട് ദോഷമാവുന്നു എന്ന് പറയുന്നു, ആ ഒരു കാര്യം കൂടി അറിയണ്ടേ? അപ്പൊ പാക്കറ്റ് ഫുഡിന്റെ കെണികളും അതിന്റെ ദോഷങ്ങളെ കുറിച്ചാണ് ഇനി 360 degree നമ്മൾ പറയാം. മൂന്നേ കേൾക്കാം നമുക്ക് ഇടവേളയ്ക്ക് ശേഷം.

0: 360 degree.
1: നമ്മൾ ഈ ടി വിയിലെ പരസ്യങ്ങളൊക്കെ കണ്ട് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന പല പാക്കറ്റ് സ്നാക്കുകളിലും ഈ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അതായത് MSG പോലുള്ള രുചി വർദ്ധിപ്പിക്കുന്ന കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട്. ഇവെന്ത് ചെയ്യും? ഇവ കുട്ടികളിൽ അമിതവണ്ണം, അതുപോലെ തന്നെ എപ്പോഴും ഭക്ഷണം കഴിക്കണമെന്നൊരു അഡിക്ഷനൊക്കെ ഇല്ല, ആ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ബേക്കറികളിൽ നിന്ന് കിട്ടുന്ന സമൂസയോ കട്ട്ലറ്റോ ഒക്കെ പലതവണ തിളപ്പിച്ച എണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ ഇത്തരം എണ്ണകൾ ശരീരത്തിന് എന്ത് ചെയ്യും? ചീത്ത കൊളസ്ട്രോള് ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് കൂട്ടിക്കൊടുക്കും. അപ്പൊ കൂടാതെ തന്നെ ഹൃദയാരോഗ്യത്തെ ബാധിക്കാനും കാരണമാവാറുണ്ട്. അപ്പൊ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ബേക്കറി ഫുഡൊക്കെ കഴിക്കുന്നതിലൊന്നും കുഴപ്പമില്ല, എന്നാൽ അതൊരു ദൈനംദിന ശീലമാക്കി മാറ്റാണെങ്കിൽ, ഒരു ഡെയിലി റൊട്ടീന്റെ ഭാഗമായി മാറുകയാണെങ്കിൽ അത് പ്രശ്നമായിരിക്കും. അപ്പോ നമ്മുടെ അമ്മമാരുടെ കൈപുണ്യത്തോടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നാടൻ പലഹാരങ്ങൾ തരുന്ന ഒരു ആരോഗ്യവും സംതൃപ്തിയൊന്നും മറ്റൊന്നിനും തരാൻ കഴിയില്ല. ഈ അമ്മമാര് തന്നെ ഉണ്ടാക്കണം.

ഒന്നുമില്ലാട്ടോ, നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ, കുക്കിംഗ് ഒരാൾക്ക് മാത്രം ഒരു പരിപാടിയല്ല അല്ലേ. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷെ അത് ഹെൽത്തി ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടി നോക്കാം എന്നുള്ളതാണ്. യെസ്, അങ്ങനെ ഡിയർ ഫ്രണ്ട്സ്, വലിയ കഷ്ടപ്പാടുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ അടുക്കളയിലെ വിഭവങ്ങൾ കൊണ്ട് 4 മണി പലഹാരങ്ങൾ കൂടുതൽ ഹെൽത്തിയും കളർഫുള്ളാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇത് കുട്ടികളിൽ നല്ലൊരു ഭക്ഷണശീലം വളർത്തിയെടുക്കാൻ കൂടി സഹായിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ലളിതമായിട്ടുള്ള ഈ സ്നാക്സ് റെസിപ്പികളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ വൈകുന്നേരം ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ചായക്കൊപ്പം ഈ നാടൻ രുചികൾ കൂടി ചേരുന്ന സമയത്ത് കുടുംബത്തിലെ സന്തോഷം തന്നെ ഇരട്ടിയാകുമെന്നുള്ളതാണ്. അങ്ങനെ വേ ഇന്നത്തെ 360 ഡിഗ്രിയുടെ എപ്പിസോഡിന് സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വീണ്ടും 360 ഡിഗ്രിയുമായിട്ട് മറ്റൊരു വിഷയവുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ ആർ ജെ ആയില്യ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

Ahilya FM 90.4. It's Rhythm of Palakkad.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷം രൂക്ഷമാകുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക രേഖപ്പെടുത്തി. കുവൈറ്റിന് നേർക്കുണ്ടായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനമന്ത്രി അമീറിന് നന്ദി അറിയിച്ചു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രായേലും ഇറാനും ഇന്നലെ നടത്തിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനത്തിന് 30 കോടി രൂപ ചെലവ് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
2: പക്ഷെ ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജുകൾ കാര്യക്ഷമമാകണമെങ്കിൽ ജില്ലാ ആശുപത്രികൾ കാര്യക്ഷമമാകണം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കാര്യക്ഷമമാകണം, താലൂക്ക് ആശുപത്രികൾ കാര്യക്ഷമമാകണം. ഇത്രയും കാര്യക്ഷമമായാൽ മാത്രമേ മെഡിക്കൽ കോളേജിന്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണൂ. ഇത് നേരെയാണ് ഒറ്റ മാർഗ്ഗമുള്ളൂ. സർക്കാർ ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ CSR ഫണ്ടുകളുണ്ട്. അത് പ്രയോജനപ്പെടുത്തി നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കണം, സൌകര്യങ്ങൾ ഉണ്ടാക്കണം.
1: വയനാട്ടിൽ ഷിഗെല്ല ബാധിച്ച രണ്ട് വിദ്യാർത്ഥിനികളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 19 കുട്ടികളുടെ പരിശോധനാ ഫലം കൂടി ഇന്ന് ലഭിക്കും. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. വയനാട് കോളിയാടി AUP സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും യോഗത്തിനുശേഷം മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഷിഗെല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. കിണറുകളിൽ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഒരുപാട് വളരെ ഉപരിതല മത്സ്യബന്ധനം മാത്രമേ നടത്താൻ പാടുള്ളൂ. അത്തരത്തിലുള്ള മത്സ്യബന്ധന രീതിയിൽ അവർ ഏർപ്പെടാനും പാടുള്ളൂ. ട്രോളിംഗ് ബോട്ടുകളെല്ലാം തന്നെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി നീണ്ടകര പാലത്തിന്റെ കിഴക്ക് വശമായിട്ട് പിടിക്കാനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള നടപടികളും എല്ലാം തന്നെ ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നീണ്ടകര പാലത്തിന്റെ തൂണുകൾക്ക് ചങ്ങല കെട്ടി അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. തുടർന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി മത്സ്യത്തൊഴിലാളികളെ അറിയിപ്പിക്കാനുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ നമ്മൾ കൈക്കൊള്ളുന്നതാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മൂന്നാം തവണ അധികാരത്തിലെത്തിയിട്ട് ഇന്ന് രണ്ട് വർഷം പൂർത്തിയാകുന്നു. 2024 ജൂൺ 9 അദ്ദേഹം മൂന്നാം തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾക്ക് ഇന്ത്യയുടെ വിദേശനയം സാക്ഷ്യം വഹിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആദ്യ പ്രതികരണവുമായി ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി ഇന്ത്യ നിലകൊണ്ടതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ S. സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2023 സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ അധികാരമേറ്റശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. പ്രതികൾക്കെതിരെ നരഹത്യാശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ പരോൾ നൽകുകയോ നീട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യില്ലെന്നും തടവുകാരുടെ ന്യായമായ പരോളുകൾ നിഷേധിക്കില്ലെന്നും ജയിൽ ഓഫീസേഴ്സ് യോഗത്തിനുശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തടവുകാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഇന്നുണ്ടായ ശക്തമായ മഴയിൽ നഗരപ്രദേശങ്ങളിലടക്കം താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ കൊടിയത്തൂർ മുണ്ടമ്പൊയ്യിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. തോട്ടുമുക്കത്ത് വീടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. വടകര ടൌൺ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മേപ്പയിൽ പാലത്തിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KCB. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ അസ്വാഭാവികമായി താഴ്ന്നുകിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു കാരണവശാലും അവയുടെ സമീപത്തേക്ക് പോകരുത്. ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ KCB സെക്ഷൻ ഓഫീസിലോ 9496-01-01-01 എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ആറന്മുള വള്ളസദ്യക്കാലത്തിന് അടുത്ത മാസം 19 തുടക്കമാകും. ഉത്രട്ടാതി ജലോത്സവം August 30 അഷ്ടമിരോഹിണി വള്ളസദ്യ September 4 നടക്കും. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അടുത്ത മാസം 19 ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യ September 16 വരെയാണ് നടക്കുക. 550 വഴിപാട് വള്ളസദ്യകളാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഇതിൽ 380 സദ്യകൾ ഇതിനകം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. KSRTC ബജറ്റ് ടൂറിസം വഴി ഈ വർഷം 56 പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ വള്ളസദ്യ ഒരുക്കും. സ്പെഷ്യൽ പാസ് ഇല 1 300 പ്രകാരം പ്രത്യേക ഓഡിറ്റോറിയത്തിൽ ഭക്തർക്ക് സദ്യ ഒരുക്കും.
1: ലക്ഷദ്വീപിൽ നാളെ മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് സ്കൂളുകളിൽ പുരോഗമിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: It's Rhythm of Palakkad.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ആരംഭിക്കുന്നതിന് മുന്നേ ഒരു നല്ല ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങിയാലോ എന്നാണ് ഞാൻ ആലോചിക്കണേ. നമ്മൾ ഉടുക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഡ്രസ്സ്, ഈ നമ്മളിടുന്ന ഡ്രസ്സിന്റെ നിറങ്ങൾക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മൂഡ് മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? അതാണ് എന്റെ ചോദ്യം. ഏ പിന്നെ അതൊക്കെ വെറുതെയാണ്. ഡ്രസ്സും സന്തോഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് കണക്ഷൻസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തകളിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വരട്ടെ. ഇതിനൊരു ശാസ്ത്രീയ വശമുണ്ട്, അതിനെ കുറിച്ചാണ് നമ്മൾ എഴുത്തോലയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. എഴുത്തോലയിൽ കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഡോപമിൻ ഡ്രസ്സിംഗ് എന്താണ് ഈ ഒരു സംഗതിയെ കുറിച്ച് ചോദിക്കുന്നത്? അതായത് നമ്മൾ ഇടുന്ന ഡ്രസ്സ് കാണുമ്പോ, അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഡ്രസ്സിന്റെ കളർ അനുസരിച്ച് നമുക്ക് നമ്മുടെ മൂഡ് മാറുന്നു. നമ്മൾ മൂഡ് ഓഫ് ആയിട്ടിരുന്നവർ സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സങ്കടമൊക്കെ കുറച്ച് മാറ്റാനായിട്ട് പറ്റുന്നു, നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു സംഗതി. അതാണ് ഈ ഡോപമിൻ ഡ്രസ്സിംഗ്. എന്താണ് സംഗതി എന്ന് കൂടുതലായിട്ട് നമുക്ക് കേൾക്കാം ഇന്നത്തെ എഴുത്തോലയിൽ. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: രാവിലെ എഴുന്നേൽക്കുമ്പോ മൂഡ് ഓഫ് ആണോ, ആകെ ഒരു മടുപ്പ് തോന്നുന്നുണ്ടോ, എങ്കിൽ പിന്നെ ഈ ചായ കുടിക്കുന്നതിന് മുന്നേ നമുക്കൊരു ജസ്റ്റ് ഒരു സൈക്കോളജി നോക്കാം. ഈ ഫാഷൻ സൈക്കോളജി അനുസരിച്ച് നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് അങ്ങ് മാറ്റിയെടുക്കാന്നാ പറയുന്നത്. അതിന് വലിയ മെഡിറ്റേഷന്റെയോ കൗൺസിലിംഗിന്റെയോ ഒന്നും ആവശ്യമില്ലെന്നാണ് ഫാഷൻ സൈക്കോളജി പറയുന്ന ഒരു കാര്യം. എന്താന്ന് വെച്ചാൽ, നേരെ അലമാര തുറക്കുക, നല്ല ബ്രൈറ്റ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ എടുത്ത് ധരിക്കുക. അതിനെയാണ് ഡോപ്പമിൻ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറിന് അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താന്ന് വെച്ചാൽ, സന്തോഷവും ഉന്മേഷവും ഒക്കെ കൊടുക്കുന്ന ആ ഒരു കെമിക്കൽ ഡോപ്പമിൻ റിലീസ് ചെയ്യാനാണ് നമ്മൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഈ ഡോപ്പമിൻ ലെവൽ കൂടും. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സന്തോഷം വർദ്ധിക്കും എന്നാണ്. നമ്മുടെ തലച്ചോറിൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കെമിക്കലാണ് ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന സംഗതി. നമ്മൾ ഈ വെട്ടിത്തിളങ്ങുന്ന മഞ്ഞയോ എന്താ പറയാ ഓറഞ്ചോ ഒക്കെ ഇടുമ്പോ സാധാരണ ഡോപ്പമിൻ കൂടും എന്നാണ് ഈ ഫാഷൻ സൈക്കോളജിയിൽ പറയുന്നത്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: മനസ്സിന് ശാന്തത തരാൻ പച്ചയേക്കാൾ മികച്ചൊരു നിറയില്ല എന്ന് പറയുന്നുണ്ട് ഈ ഫാഷൻ സൈക്കോളജിയിൽ. ചിലപ്പോൾ നമ്മൾ നല്ല കടും പച്ചയൊക്കെ ഉടുത്തിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചില ആളുകൾ കളിയാക്കിയിട്ടുണ്ടാകാം. ഒരു പക്ഷേ ഞാനിങ്ങനെ അത് ഓർത്തെടുക്കുന്ന എന്താന്ന് വെച്ചാൽ, ഒരു കണക്ഷൻ തോന്നി എന്താന്ന് വെച്ചാൽ, ഒരു ദിവസം ഒരു കടും പച്ച കളറിൽ ഡ്രസ്സിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും പച്ചത്തത്തെ ഒന്ന് അങ്ങോട്ട് നീങ്ങി നിൽക്കോ എന്ന് പറയുന്ന ചില കമന്റ്സ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പച്ച എന്ന് പറയുന്ന ആ ഒരു കളറിന്, ആ കളർ നമ്മൾ ഇടുമ്പോൾ, നമ്മൾ ആ ഒരു കളറിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് നല്ല ശാന്തത കിട്ടും. അതേപോലെ ചുവപ്പ് ഈസ് ദി കളർ ഓഫ് കോൺഫിഡൻസ് എന്നാണ് പറയുന്നത്. നല്ല ഫുൾ കോൺഫിഡൻസ് തരുന്ന നിറമാണ് ചുവപ്പ്. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാർഡ്രോബിലുള്ള നമ്മുടെ ഡ്രസ്സ് വെച്ച്, നമ്മുടെ വസ്ത്രങ്ങൾ വെച്ചിട്ട് നമ്മുടെ തലച്ചോറിനെ ബ്രെയിൻ വാഷ് ചെയ്ത് കളയാം. അതാണ് ഈ ഫാഷൻ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഡോപമിൻ ഡ്രസ്സിങ്. നമ്മൾ മനഃപൂർവ്വം നല്ല കണ്ണ് ചിമ്മുന്ന ബ്രൈറ്റ് ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ സങ്കടവും മടുപ്പും ഒക്കെ പമ്പ കടക്കും, മൂടങ്ങ് മാറും എന്നൊക്കെ ഈ ഫാഷൻ സൈക്കോളജിയിൽ പറയുന്നുണ്ട്. എന്തായാലും നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലേ. ഇപ്പം എന്തെങ്കിലും വിഷമത്തിലിരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ബ്രൈറ്റ് കളറിലെ ഡ്രസ്സൊക്കെ ഇട്ടെന്ത് ഈ മൂഡ് ഓഫ് മാറുന്നുണ്ടോ, ഡോപ്പമിൻ റിലീസ് ആവുന്നുണ്ടോ, എനിക്ക് സന്തോഷം തോന്നുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാമല്ലോ. നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് കരുതി ആരും എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഇപ്പോൾ ഇത്ര ഉണ്ട് ആ കളർ ഡ്രസ്സൊക്കെ ഇടണോ എന്നൊന്നും വിചാരിക്കേണ്ട. ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ്, ഏറ്റവും കോൺഫിഡൻസോടെ അത് ഇടുക, അതിൽ പോവുക. ആ ഒരു കോൺഫിഡൻസിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഡോപ്പമിൻ ഉണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കിയാലും അല്ലേ, ചിലപ്പോൾ ചില ബ്രൈറ്റ് കളേഴ്സൊക്കെ ഇടുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പച്ചത്തത്തെ പോലെയുള്ള കമൻസൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരുമായിരിക്കും. എന്നാലും പറയാം, അത് നമ്മൾ നമ്മുടെ മനസ്സിൽ വിചാരിക്കുക, ഇത് വെറും നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രമല്ല, നമ്മുടെയൊക്കെ ഒരു ഡോപ്പമിൻ ബൂസ്റ്ററാണ്, അല്ലെങ്കിൽ ഒരു എനർജി ഡ്രൈവ് ചെയ്യുന്ന സംഗതിയാണ്. സോ അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. ഈ ഡോപ്പമിൻ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞത് ഒരിക്കലും മറന്നുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പതുക്കെ അങ്ങ് പോവാണ്. നമുക്ക് ഇന്നത്തെ ദിവസം കളർഫുൾ ആക്കാം, അടിപൊളിയാക്കാം. സോ ടിൽ ദെൻ വി മീറ്റ്, ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

എല്ലാവർക്കും ഉണ്ടാകും സന്തോഷം മുടി അഴിച്ചാടുന്ന ചില രാത്രികൾ. അന്നേരം അവർ പാടുന്ന ഏത് പാട്ടിനും ഉന്മാദത്തിൻ്റെ ചിറകുകൾ കൈവരുന്നു. അങ്ങനെയുള്ള തേങ്കുറിശ്ശി രാത്രികളിൽ ഈ ഒടിയൻ മാണിക്കനും തുറന്നു പാടാറുണ്ട്. ആനന്ദവും അനുരാഗവും എൻ്റെ കൈ ചേർത്ത് പിടിച്ച് ആ പാട്ട് ഒപ്പം പാടാറുമുണ്ട്.

0: അഹല്യ FM 90.4. It's rhythm of Palakkad.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: സംഗീതമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നീ ഇപ്പടി മുഖമെല്ലാം വേസ്റ്റ് കൊട്ടരുത്.
2: അച്ചോ,
1: നീ ഇപ്പടി കൈയെല്ലാം പടപടം നടുങ്കരുത്.
2: ഉക്കാരോ.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: കേരളത്തിലുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
4: Story of life.
5: Lighten your life. Lighten.
6: നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് കൂടുതൽ സമയവും ജീവിക്കാറുള്ളത്, അല്ലേ? അവരെ സങ്കടപ്പെടുത്തേണ്ട എന്ന് കരുതിയിട്ട് നമ്മുടെ പല ആഗ്രഹങ്ങളും മാറ്റിവെക്കും. എന്നാൽ ഒരു പരിധി കഴിഞ്ഞാലേ നമ്മളെ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് അല്ലെങ്കിൽ ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം അപ്പാടെ അടിയറവ് വയ്ക്കുന്നവർ പലപ്പോഴും ഒടുവിൽ ഒറ്റപ്പെട്ടു പോകാറാണ് പതിവ്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. സ്വന്തം മൂല്യം ഉയർത്താനായിട്ട് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ലളിതമായിട്ടുള്ള കാര്യം, നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങളുടെ കരിയറിൽ ഉയരുക, നിങ്ങൾ എന്താണോ ചെയ്യുന്ന ജോലി അതിലിങ്ങനെ ഉയർന്നു കൊണ്ടേയിരിക്കുക, നന്നായിട്ട് ഡ്രസ് ചെയ്യുക, നന്നായിട്ട് സംസാരിക്കുക, ആളുകളെ ബഹുമാനിക്കുക, നല്ല ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ ആരോഗ്യം നോക്കുക. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ആർക്ക് വേണ്ടിയും ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യരുത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് സ്വന്തം അധ്വാനത്തിനും ആരോഗ്യത്തിനും ഇത്രയധികം മുൻഗണന നൽകണമെന്ന് പറയുന്നത്? കാരണം നിങ്ങൾ സാമ്പത്തികമായും ശാരീരികമായും തകർന്നു നിൽക്കുമ്പോൾ നിങ്ങളെ താങ്ങാനായിട്ട് ഈ പറയുന്നവരാരും ഉണ്ടായിരുന്നവരില്ല. നിങ്ങൾ കഠിനമായി അധ്വാനിച്ച് നല്ല രീതിയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ നല്ല നിലയിലെത്തുന്ന സമയത്ത് മാത്രമാണ് ഈ സമൂഹം പോലും നിങ്ങളെ ബഹുമാനിക്കുക. അതുകൊണ്ടാണ് കഠിനാധ്വാനം ചെയ്യാനും പണമുണ്ടാക്കാനും മടി കാണിക്കരുത് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആവശ്യം കൂടിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബാഹ്യരൂപം അല്ലെങ്കിൽ ബാഹ്യ സൗന്ദര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബാഹ്യരൂപം അല്ലെങ്കിൽ ബാഹ്യ സൗന്ദര്യം, പെരുമാറ്റം, നന്നായിട്ട് വസ്ത്രം ധരിക്കുന്നതും മറ്റുള്ളവരോട് മാന്യമായിട്ട് സംസാരിക്കുന്നതും ആകർഷകമായിട്ട് സംസാരിക്കാൻ പഠിക്കുന്നതും നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടോടും നല്ല ഭക്ഷണം കഴിക്കുന്നതും ആരോഗ്യം സംരക്ഷിക്കുന്നതുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ചിലർ പറയാറുണ്ട്, എനിക്കെൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇതൊക്കെ ഉപേക്ഷിക്കാം, അതിലൊന്നും കുഴപ്പമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല എന്ന്. എന്നാൽ നിങ്ങളിൽ നിന്ന് എല്ലാം നഷ്ടപ്പെടുമ്പോൾ ആദ്യം പരാതി പറയുന്നത് ഇതേ പ്രിയപ്പെട്ടവർ തന്നെയായിരിക്കും. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമാവില്ല. നിങ്ങളുടെ വസ്ത്രധാരണത്തെയോ നിങ്ങളുടെ കരിയറിനെയോ നിങ്ങളുടെ ആരോഗ്യത്തെയോ ബലി കഴിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു ബന്ധവും ആരോഗ്യകരമല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ സ്വയം മികച്ചൊരു മനുഷ്യനാക്കി മാറ്റാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ സഹായിക്കുക, അവരെ സ്നേഹിക്കുക. പക്ഷെ ഒരിക്കലും സ്വന്തം ലൈഫ് നശിപ്പിച്ചുകൊണ്ടാവരുത്. എന്നു മുതലെങ്കിലും സ്വയം സ്നേഹിച്ചു തുടങ്ങുക. നിങ്ങളുടെ കരിയറിലും വ്യക്തിത്വത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മികച്ച രീതിയിൽ ജീവിക്കാനായിട്ട് നിങ്ങൾ അർഹരാണ്. ആ ബോധത്തോടെ, ആ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുന്നേ. സ്വന്തം മൂല്യമാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ആർക്ക് വേണ്ടിയും സ്വയം ചെറുതാകാതിരിക്കുന്നതല്ല നല്ലത്. മികച്ചൊരു ലൈഫ് നിങ്ങൾക്കായിട്ട് കാത്തിരിപ്പുണ്ട്.

0: Story of life.
1: Lighten your life. Lighten. നമ്മളൊക്കെ ജീവിതത്തിൽ പലതരം മനുഷ്യരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാറുണ്ട് അല്ലേ? ചിലപ്പോൾ ആ ബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, നമ്മൾ നമ്മുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട് വലിയ രീതിയിൽ കഷ്ടപ്പെടാറുണ്ട്. നമ്മൾ തെറ്റുകാരല്ല എന്ന് തെളിയിക്കാനായിട്ട് തെളിവുകളൊക്കെ നിരത്തും, മണിക്കൂറുകളോളം സംസാരിക്കും, ഒരുപാട് വിശദീകരണങ്ങൾ നൽകും. നമ്മൾ വിചാരിക്കും അങ്ങനെ ചെയ്താൽ ആ ബന്ധം സേഫായിരിക്കുമെന്ന്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, യഥാർത്ഥ സ്നേഹവും വിശ്വാസവുമുള്ള ഒരു ഇടത്ത് ഇത്തരം തെളിവെടുപ്പുകൾക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ട്? തെളിവുകൾ നൽകി നിലനിർത്തേണ്ടതല്ല ഒരു ബന്ധം. കാരണം നിങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുന്നവരോട് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങളെ വിശ്വസിക്കാത്തവരോട് എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. നിങ്ങളെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കിയ, നിങ്ങളുടെ സ്വഭാവത്തെ കൃത്യമായി അറിയുന്ന ഒരു മനുഷ്യന് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ചെറിയ മൗനം പോലും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കാൻ വലിയ വാക്കുകളുടെയോ സാക്ഷികളുടെയോ ആവശ്യമൊന്നുമില്ല. കാരണം അവർക്ക് നിങ്ങളിലുള്ളത് ഒരു അന്ധമായിട്ടുള്ള വിശ്വാസമൊന്നുമല്ല, മറിച്ച് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. എന്നാൽ മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ, നിങ്ങളെപ്പോഴും സംശയ കണ്ണുകളോടുകൂടി മാത്രം നോക്കുന്ന, നിങ്ങളിലെപ്പോഴും കുറ്റങ്ങൾ മാത്രം തിരയുന്ന ചില മനുഷ്യരുണ്ടാകും. അവർക്ക് മുന്നിൽ നിങ്ങൾ എത്ര വലിയ തെളിവുകൾ കൊണ്ടുവച്ച് കഴിഞ്ഞാലും, എത്രയൊക്കെ ഹൃദയം തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാലും, അവർക്ക് വിശ്വസിക്കേണ്ടത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. നിങ്ങളുടെ ഓരോ ന്യായീകരണത്തിലും പുതിയൊരു കുറ്റം കണ്ടെത്താനായിരിക്കും അവരെ ശ്രമിക്കുക. അങ്ങനെയുള്ളവർക്ക് മുന്നിൽ സ്വയം ചെറുതാകുന്നത് നമ്മുടെ ആത്മാഭിമാനത്തെ തന്നെ ഇല്ലാതാക്കില്ലേ? ഒരു കോടതി മുറി പോലെ തെളിവുകളും ന്യായവാദങ്ങളും നിരത്തി നിലനിർത്തേണ്ടി വരുന്ന ഒരു ബന്ധവും അധിക കാലം മുന്നോട്ട് പോകില്ല. അങ്ങനെ ജീവിക്കുന്നത് വലിയൊരു മാനസിക ബുദ്ധിമുട്ടാണ്. സ്നേഹവും സൗഹൃദവുമൊക്കെ നമുക്ക് സമാധാനമാണ് തരേണ്ടത്, അല്ലാതെ നമ്മളെപ്പോഴും ഒരു പ്രതിക്കൂട്ടിലാണ് എന്ന ഭയമൊന്നുമല്ല. നിങ്ങളെ വിശ്വസിക്കാൻ തയ്യാറാകാത്ത ഇടങ്ങളിൽ നിന്ന് അന്തസ്സോടെ പടിയിറങ്ങാനായിട്ട് പഠിക്കുക. നിങ്ങളുടെ ആത്മാർത്ഥതയുടെ വില തിരിച്ചറിയുന്നവർക്കായിട്ട് മാത്രം നിങ്ങളുടെ സമയം മാറ്റിവെക്കുക. അനാവശ്യമായിട്ടുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ട് നിങ്ങളുടെ ഊർജം കളയാതിരിക്കുക. നിങ്ങളെ വിശ്വസിക്കുന്നവർക്കൊപ്പം സമാധാനമുള്ള ഒരിടത്ത് സന്തോഷമായിട്ട് ജീവിക്കുക. വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ആത്മാർത്ഥമായിട്ടുള്ള ബന്ധങ്ങൾ കൂടെ ഉണ്ടാകും.

0: Story of life.
1: Lighten your life. Lighten. നമ്മളൊക്കെ ഒരുപാട് മനുഷ്യർക്ക് നടുവിലാണ് ജീവിക്കുന്നത്. ഓരോ ദിവസവും എത്രയെത്ര മുഖങ്ങളാണ് നമ്മൾ കാണുന്നത്, എത്രയോ പേരുമായിട്ട് സംസാരിക്കുന്നു അല്ലേ. നമ്മൾ വിചാരിക്കും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെക്കുറിച്ചും അവരുടെ സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് കൃത്യമായ ധാരണയുണ്ട് എന്ന്. നമ്മുടേതായിട്ട്

ചേർത്ത് നിർത്തും. ചിലരാണെങ്കിൽ കൂടെ നിന്ന് പണി തരും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ മനുഷ്യർക്കൊക്കെ എന്ത് ഭംഗിയാണ് അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവർ, അല്ലെങ്കിൽ നമ്മുടെ നല്ല കാലത്ത് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നവർ, നമ്മളെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൈവിട്ടു എന്ന് വരാം അല്ലേ. എന്നാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, വലിയ അടുപ്പമൊന്നും കാണിക്കാതിരുന്ന ചില മനുഷ്യർ ഒരു വിളിക്കപ്പുറത്ത് ഓടിയെത്തുകയും നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളോട് വലിയ സ്നേഹം അഭിനയിച്ച് ഒടുവിൽ പുറകിൽ നിന്ന് കുത്തുന്നവരും ഈ കൂട്ടത്തിലുണ്ടാവും. പക്ഷേ ഇവിടെയാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ഉണ്ടാകുന്നത്. ഈ നല്ല ആൾക്കാരും കാപ്പട്യത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ മനുഷ്യരെല്ലാം ചേരുമ്പോഴാണ് ലൈഫ് പൂർണ്ണമാകുന്നത്. നമ്മളെ ചേർത്ത് നിർത്തുന്നവർ നമുക്ക് സ്നേഹവും കരുണയുമാണ് തരിക. പക്ഷെ കൂടെ നിന്ന് പണി തരുന്നവർ നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങളാണ് പഠിപ്പിച്ചു തരുന്നത്. ലോകം എപ്പോഴും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിലെന്ത് രസമാണുള്ളത്? കയ്പും മധുരവും ഒരുപോലെ തരുന്ന ഈ മനുഷ്യരൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിത യാത്രയെ ഇത്രമേൽ മനോഹരമാക്കുന്നത്. മനുഷ്യരുടെ പെരുമാറ്റങ്ങളിൽ വല്ലാതെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഓരോരുത്തരും അവരവരുടെ സംസ്കാരവും സ്വഭാവവും അനുസരിച്ചാണ് ജീവിക്കുന്നത്. നല്ല അനുഭവങ്ങളെ, നിങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന അനുഭവങ്ങളെ നെഞ്ചോട് ചേർക്കുക. മോശം അനുഭവങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ചവിട്ടുപടികളാക്കുക. ആത്യന്തികമായിട്ട് എല്ലാത്തരം മനുഷ്യരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ മനസ്സ് സ്വന്തമാക്കുക എന്നതാണ് പ്രധാനം. മനുഷ്യന്മാരെ സ്നേഹിക്കുക, അവരെ മനസ്സിലാക്കുക. അനുഭവങ്ങൾ എന്തായി കഴിഞ്ഞാലും ജീവിതത്തെ അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടെ ആസ്വദിക്കുക. ഈ വലിയ ലോകത്തെ പലവിധ മനുഷ്യർക്കിടയിലൂടെയുള്ള നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുക. എല്ലാ മനുഷ്യരിലും നന്മകളുണ്ട്, അത് കാണാൻ ശ്രമിക്കുക. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളെയും പുഞ്ചിരിയോടെ സ്വീകരിക്കാനും പറ്റും.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
2: ഓർമ്മയിലുണരും ഗാനങ്ങളുടെ സമയമാണ്, അഭിരാമിയാണ് കൂടെ. ഒരുപാട് നല്ല നല്ല അനശ്വരമായിട്ടുള്ള ഗാനങ്ങളാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ നമ്മൾ ഒന്നിച്ച് കേൾക്കുവാനായിട്ട് പോകുന്നത്. 80s 90s തുടക്കം അങ്ങനെയുള്ള ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുള്ള പാട്ടുകളാണ്. എവർഗ്രീൻ 80s 90s സോങ്സ് ആണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ ആദ്യം ധനം എന്ന സിനിമയിലെ പാട്ടാണ്. ഒരു ആർഭാടവും ഇല്ലാത്തൊരു പാട്ട്, പ്രത്യേകിച്ച് ഒരു സിറ്റുവേഷൻ പറയാനില്ലാത്ത വളരെ നിഷ്കളങ്കമായൊരു പാട്ടാണ്. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികൾ എന്ന പാട്ട്. ചാർമില എന്ന നടിയുടെ നിഷ്കളങ്കമായ മുഖം നമുക്ക് ആദ്യമേ മനസ്സിലേക്ക് വരുന്ന പാട്ടാണ്. പ്രിയപ്പെട്ട പാട്ടുകാരി ചിത്ര ചേച്ചിയുടെ മനോഹരമായ മധുരമായ ശബ്ദം, ഏറ്റവും ലളിതമായ വരികളിലൂടെ PK ഗോപി ചീരപ്പൂവുകൾ കുമ്മ കൊടുത്തപ്പോ രവീന്ദ്രൻ മാസ്റ്റർ അതിനനുയോജ്യമായ ഒരു ഈണവും കൊടുത്തു. 91s ഇറങ്ങിയ ധനം എന്ന സിനിമയിലെ ഗാനമാണ്

1988 ശ്യാമിന്റെ സംഗീതത്തിൽ പി ഭാസ്കരൻ മാസ്റ്റർ വരികൾ എഴുതിയ ഒരു ഗാനത്തിലേക്കാണ് ഇനി. ഡേസി എന്ന സിനിമയിലെ പാട്ടാണ് ഊർമദൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. ദാസേതൻ ഏറ്റവും മനോഹരമായി ഗ്രേറ്റ് ഫീലിലും ഗ്രേറ്റ് ഇമോഷനിലും പാടുവെച്ചിട്ടുള്ള ഒരു പാട്ടാണിത്. പ്രതാപ് പോത്തൻ ഡയറക്ട് ചെയ്ത സിനിമ, കമൽഹാസന്റെ ഒരു ക്യാമിയോ റോൾ ഉണ്ട് ഈ ഒരു സിനിമയിൽ. ഹരീഷ്, സോണിയ എന്നീ രണ്ട് താരങ്ങളാണ് ഈ ഒരു സിനിമയിൽ പ്രത്യേകിച്ച് ഒരു പാട്ടിലുള്ളത്. ശ്യാമിന്റെ മനോഹരമായ സംഗീതത്തിൽ ഡേസി എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ

നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും മനസ്സിലേക്ക് പാട്ടുകളാണ് ആദ്യമേ ഓടി വരുന്നത്. അതില് തുമ്പപ്പൂക്കാട്ടിൽ എന്ന് തുടങ്ങുന്ന പാട്ടാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്ന പാട്ട്. ചിത്രചേച്ചി, ജയചന്ദ്രൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ്. കണ്ണൂർ രാജൻ എന്ന മ്യൂസിക് ഡയറക്ടറിന്റെ പാട്ട്. മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് അല്ലേ. അദ്ദേഹത്തിന് കിട്ടേണ്ട അല്ലെങ്കിൽ അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യേണ്ടടുത്തോളം അദ്ദേഹത്തെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. വളരെ മനോഹരമായ ഒരുപാട് പാട്ടുകൾ നമുക്ക് തന്നിട്ടില്ല ശ്രീ കണ്ണൂർ രാജൻ. ചിത്രചേച്ചിയുടെ ശബ്ദം ഈ ഒരു പാട്ടില്, സാധാരണ നമ്മൾ കേൾക്കുന്ന ചിത്രചേച്ചിയുടെ ശബ്ദമില്ലേ, അതിൽ നിന്നും അല്പം വ്യത്യാസമുള്ളത് പോലെ തോന്നി എനിക്ക് കേട്ടപ്പോഴത്തേക്കും. എന്തായാലും നിങ്ങളും കേട്ടു നോക്കൂ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. മങ്കമ്പു ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് കണ്ണൂർ രാജന്റെ സംഗീതം.

ജോൺസൺ മാഷും നന്മയുള്ള സിനിമയും നന്മയുള്ള ഗ്രാമവും എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലേക്ക് പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചലച്ചിത്രമാണ് ഓടി വരുന്നത്. ആ സിനിമയ്ക്ക് വേണ്ടി ചിത്രചേച്ചി പാടിയ കുഞ്ഞിമണി ചെപ്പ് തുറന്ന് നിന്നി നോക്കും നേരം, പിന്നിൽ വന്ന് കണ്ണു പൊത്തും തൊഴിലെങ്ങും പോയി എന്ന പാട്ട്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോൺസൺ മാഷിന്റെ സംഗീതം. 88 ഇറങ്ങിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ്, ചിത്രചേച്ചിയുടെ ശബ്ദം.

കേൾക്കുന്നവരുടെ കാത് നിറയ്ക്കാനായിട്ട് ഏത് പാട്ടിനും കഴിയല്ലേ. പക്ഷേ കേൾക്കുന്നവരുടെ കാതും മനസ്സും ഒരുപോലെ നിറയ്ക്കാൻ ചില പാട്ടുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയൊരു ഗാനമാണ് ഗുരുജി ഒരു വാക്ക് എന്ന സിനിമയിലെ പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൊത്തു എന്ന സിനിമ. അതില് കാമുകി കാമുകിനെ കുറിച്ച് പറയുന്ന ഒരു പരാതി ഉണ്ട് തുടക്കത്തിൽ തന്നെ. കിന്നാരം പറയുന്ന ഒരു ബഹളക്കാരനാണ് കാമുകൻ. ആ ബഹളം ഇല്ലിക്കാട് അടിമുടി ഉലയണ കലപില പോലെയാണെന്നാണ് കവി എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ മനോഹരമായ ബിംബങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു പാട്ട് എഴുതിയിട്ടുള്ളത് ശ്രീ ബിച്ചു തിരുമലയാണ്. ജെറി അമൽദേവ് സാറിന്റെ മ്യൂസിക്കാണ്. ദാസേട്ടൻ, ചിത്രചേച്ചി എന്നിവർ ചേർന്ന് പാടിയ ഗാനത്തിൽ

പത്മരാജന്റെ ക്ലാസിക് സിനിമ ഇന്നലെ എന്ന സിനിമ വീണ്ടും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു സിനിമയാണ്. ശോഭന, ജയറാം, ശ്രീവിദ്യ, സുരേഷ് ഗോപി എന്നിവരൊക്കെ അഭിനയിച്ച ഇന്നലെ. കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന ഒരു നടിയായിട്ട് ശോഭന ഇങ്ങനെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ചിത്രചേച്ചി ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുണ്ട്. ഇതിന്റെ മെയിൽ വേർഷനും ഫീമെയിൽ വേർഷനും ഉണ്ട്. ഫീമെയിൽ വേർഷൻ ആണ് കേൾക്കാൻ കുറച്ചുകൂടെ രസമുള്ളത്. എനിക്കും ഇഷ്ടം ഫീമെയിൽ വേർഷൻ ആണ്. കണ്ണിൽ നിൻ മെയിൽ ഓർമ്മ പൂവിൽ ഇന്ന് ആരോ പീലി ഒഴിഞ്ഞു എന്ന പാട്ട്. ഈ മനോഹരമായ വരികൾ എഴുതിയിട്ടുള്ളത് കൈതപ്രമാണ്, ജസ്റ്റ് കൈതപ്രം തിങ്സ് അല്ലെ. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതമാണ്. 90s ആ ഒരു സമയത്ത് പുറത്തിറങ്ങിയ ഇന്നലെ എന്ന സിനിമയിലെ ഗാനം.

88 പുറത്തിറങ്ങിയ ധ്വനി എന്ന സിനിമയിലെ പാട്ടാണ് ഇനി അനുരാഗ ഗോല ഗാത്രി എന്ന ഗാനം. ദാസേതന്റെ ശബ്ദത്തിൽ നമുക്ക് ആസ്വദിക്കാം. യൂസഫ് അലി കീച്ചേരി വരികൾ എഴുതി, നൌഷാദ് അലി സംഗീത സംവിധാനം നിർവഹിച്ച ധ്വനി എന്ന സിനിമയിലെ പാട്ടിലേക്ക്.

അതേ സിനിമയിലെ തന്നെ ദാസ്യത്തിന്റെ മറ്റൊരു ഹിറ്റാണ് മാനസനിലയിൽ പൊന്നോളങ്ങൾ എന്ന പാട്ട്. ധ്വനിയിലെ എല്ലാ പാട്ടുകളും മികച്ച ഗാനങ്ങൾ തന്നെയാണ്, പ്രിയ ഗാനങ്ങൾ തന്നെയാണ്. യൂസഫ് അലി കീച്ചിയുടെ വരികൾ നൌഷാദിന്റെ ഈണം 88 പുറത്തിറങ്ങിയ ധ്വനി എന്ന സിനിമയിലെ

നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലെ പാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. രണ്ടേ രണ്ട് പാട്ടുകളാണ് ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. അത് രണ്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഗാനങ്ങൾ, എവർഗ്രീൻ ആയിട്ടുള്ള പാട്ടുകൾ, എല്ലാ കാലത്തും ആളുകളെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കേൾക്കാൻ പോകുന്ന ഗാനങ്ങൾ തന്നെയാണ്. ഒ എൻ വി കുറുപ്പ് ജോൺസൺ മാഷ് ടീമായിരുന്നു നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ ഒരുക്കിയത്. ദാസേട്ടൻ പാടിയ 86 പുറത്തിറങ്ങിയ ആ ഗാനമാണ് ഇനി.

സൈമൺ പീറ്റർ നിനക്ക് വേണ്ടി എന്നൊരു ചിത്രമുണ്ട്. ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമല വരികൾ എഴുതുകയും ഇ ടി ഉമ്മർ സംഗീത സംവിധാനം നിർവഹിക്കുകയും പി ജയചന്ദ്രൻ എന്ന മലയാളത്തിന്റെ ഭാവഗായകൻ ആലപിക്കുകയും ചെയ്ത പാട്ടിലേക്കാണ് ഇനി.

കേൾക്കുന്നവരുടെ കാതു മാത്രമല്ല മനസ്സും കൂടി നിറയ്ക്കുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട്. അതിൽ 80s 90s സമയത്ത് പുറത്തിറങ്ങിയ ചില ഗാനങ്ങൾ മാത്രമാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ നമ്മൾ കേട്ട് വന്നത്. ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങള് അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വീണ്ടും നാളെ എത്താം കൃത്യം ഇതേ സമയത്ത് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ കൊതിക്കുന്ന കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാതും മനസ്സും നിറയ്ക്കുന്ന പാട്ടുകളുമായിട്ട്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.